0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ഇന്നത്തെ മലയാളം സംപ്രേക്ഷണത്തിൽ ആദ്യം വാർത്തകളും ശേഷം വചനവീഥി എന്ന തുടർ പരമ്പരയും കേൾക്കാം. വാർത്തകൾ. അപ്പസ്തോലിക ലൈബ്രറിയുടെ ആന്തരികത അത് സംരക്ഷിക്കുന്ന അതുല്യവും അമൂല്യവുമായ നിധിയെ ആശ്രയിച്ചിരിക്കുന്നു. പാപ്പ ദുരന്തവും അത്ഭുതവും എന്ന പേരിൽ വത്തിക്കാൻ ലൈബ്രറിയിൽ ഓരോ 5 വർഷവും കൂടുമ്പോൾ നടത്തുന്ന പ്രദർശന പരമ്പര ഈ വർഷം സെപ്റ്റംബർ 14 ലിയോ 14 പാപ്പ ഉദ്ഘാടനം ചെയ്തു. ഉദ്ഘാടനവേളയിൽ വത്തിക്കാൻ അപ്പസ്തോലിക പുരാശേഖരത്തിന്റെയും അപ്പസ്തോലിക ലൈബ്രറിയുടെയും പ്രാധാന്യത്തെ പാപ്പ പ്രത്യേകം അനുസ്മരിച്ചു. തന്റെ അമ്മയും ഒരു ഗ്രന്ഥശാല അധികാരിയായിരുന്നുവെന്നും അതിനാൽ തന്റെ ജന്മദിനത്തിൽ അപ്പസ്തോലിക ലൈബ്രറിയിൽ ആയിരിക്കുവാൻ സാധിക്കുന്നതിൽ തനിക്ക് ഏറെ സന്തോഷമുണ്ടെന്നും പാപ്പ പറഞ്ഞു. പുസ്തകങ്ങൾ നിശബ്ദവും നിശബ്ദത ആവശ്യപ്പെടുന്നതുമാണെന്ന് ചൂണ്ടിക്കാട്ടിയ പാപ്പ, ഒരു വശത്ത് പുസ്തകം സമാധാനപരമാണെങ്കിൽ മറുവശത്ത് അത് അസ്വസ്ഥത ജനിപ്പിക്കുന്നുവെന്നും അത് അന്വേഷണത്തിന്റെ ത്വര നമ്മിൽ ഉണ്ടാക്കുന്നുവെന്നും വിശുദ്ധ അഗസ്റ്റിന്റെ ജീവിതത്തെ ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞു. പാപ്പായുടെ ഗ്രന്ഥശാല എന്നറിയപ്പെടുന്ന അപ്പസ്തോലിക ലൈബ്രറി ഒരു ഹൃദയം പോലെയാണെന്നും ഹൃദയമിടിപ്പ് ജീവന്റെ പ്രതീകമാണെന്നും പാപ്പ ചൂണ്ടിക്കാണിച്ചു. ഹൃദയമിടിപ്പിൽ 2 വ്യത്യസ്ത തലങ്ങൾ ഉള്ളതുപോലെ ഗ്രന്ഥങ്ങളും നമുക്ക് വിശ്രമത്തിന്റെയും ചലനത്തിന്റെയും അനുഭവങ്ങൾ പകരുന്നുവെന്ന് കൂട്ടിച്ചേർത്തു. അപ്പസ്തോലിക ലൈബ്രറി സ്വകാര്യത, ശാന്തത, ബഹുമാനം, പരിചരണം എന്നിവയാൽ സമ്പന്നമായ ഒരു സ്ഥലമായി തുടരട്ടെയെന്നും പാപ്പ ആശംസിച്ചു. ആഗോള യുവജന സംഗമം യുവജനങ്ങൾക്ക് ക്രിസ്തുവിന്റെ കുരിശിലേക്ക് ദൃഷ്ടികൾ ഉയർത്തുവാനുള്ള അവസരമാകണം. കർദിനാൾ കെവിൻ ഫാരൽ. സെപ്റ്റംബർ 14 ആഗോള യുവജന സംഗമത്തിന് മുന്നോടിയായി 2-ാമത്തെ ഒരുക്ക സമ്മേളനം നടന്നു. തദവസരത്തിൽ നടന്ന വിശുദ്ധ കുർബാനയ്ക്ക് അൽമായർക്കും കുടുംബത്തിനും ജീവിതത്തിനും വേണ്ടിയുള്ള ഡിക്കസ്റ്ററിയുടെ പ്രീഫെക്ട് കർദിനാൾ കെവിൻ ഫാരൽ മുഖ്യ കാർമ്മികത്വം വഹിക്കുകയും വചനസന്ദേശം നൽകുകയും ചെയ്തു. യേശുവിന് നമ്മോടുള്ള സ്നേഹത്തിന്റെ ഏറ്റവും വ്യക്തമായ പ്രകടനം നൽകുന്നത് വിശുദ്ധ കുരിശിലാണെന്നും ഇത് മുൻവിധികളോ ലാഭം തേടാതെയോ ഉള്ള സാർവത്രികവും സമ്പൂർണവുമായ സ്നേഹമായിരുന്നുവെന്നും കർദിനാൾ എടുത്തുകാണിച്ചു. യേശുവിൽ യഥാർത്ഥ ഐക്യം കണ്ടെത്തുക എന്നതാണ് യുവജനദിനത്തിന്റെ ലക്ഷ്യമെന്നും ലോക യുവജനദിനത്തിന്റെ ഏറ്റവും മനോഹരമായ വശങ്ങളിലൊന്ന് വ്യത്യസ്ത സംസ്കാരങ്ങളുടെയും ഭാഷകളുടെയും വംശങ്ങളുടെയും സാന്നിധ്യത്താൽ എല്ലാവരും ഒരേ വിശ്വാസത്തിൽ ഐക്യപ്പെടുന്നുവെന്നും അങ്ങനെ കുരിശ് സൂചിപ്പിക്കുന്ന സാർവത്രിക അനുരഞ്ജനം സാക്ഷാത്കരിക്കപ്പെടുന്നുവെന്നും കർദിനാൾ പറഞ്ഞു. വികസനമെന്നത് എല്ലാ രാജ്യങ്ങളുടെയും അവകാശമാണ്. ആർച്ച് ബിഷപ്പ് ബലസ്ത്രേറോ. ജനീവയിൽ നടന്ന ഐക്യരാഷ്ട്രസഭയുടെ വ്യാപാരത്തിനും വികസനത്തിനുമുള്ള സമിതിയുടെ 73-ാമത് ബോർഡ് യോഗത്തിൽ ഐക്യരാഷ്ട്രസഭയുടെ ജനീവയിലുള്ള കേന്ദ്രത്തിലേക്കുള്ള പരിശുദ്ധ സിംഹാസനത്തിന്റെ പ്രതിനിധി ആർച്ച് ബിഷപ്പ് എത്തോറെ ബലസ്ത്രേരോ പ്രസ്താവന നടത്തി. വികസനമെന്നത് എല്ലാ രാജ്യങ്ങളുടെയും അവകാശവും അതേസമയം ഈ കാലഘട്ടത്തിലെ പ്രധാന വെല്ലുവിളിയുമാണെന്ന് ആർച്ച് ബിഷപ്പ് ചൂണ്ടിക്കാണിച്ചു. വ്യക്തികളെ കേന്ദ്രീകരിച്ചുള്ളതും സാമ്പത്തിക വളർച്ചയ്ക്കപ്പുറം മനുഷ്യനന്മയ്ക്കും തുല്യതയ്ക്കും മുൻഗണന നൽകുന്നതുമായ വികസനമാണ് ആവശ്യമെന്ന ലിയോ 14 പാപ്പായുടെ മഞ്ഞിഫിക്ക ഉമാനിതാസ് എന്ന ചാക്രിക ലേഖനത്തിലെ വാക്കുകളും അദ്ദേഹം ഉദ്ധരിച്ചു. മനുഷ്യസേവനത്തിനും പൊതുനന്മയ്ക്കും വേണ്ടി ആണവോർജം വിനിയോഗിക്കപ്പെടണം. ആർച്ച് ബിഷപ്പ് ഗല്ലഗർ. വിയന്നയിൽ വെച്ച് സെപ്റ്റംബർ 14 മുതൽ 18 നടക്കുന്ന അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുടെ 70-ാമത് പൊതുസമ്മേളനത്തിൽ പരിശുദ്ധ സിംഹാസനത്തിന്റെ സംസ്ഥാനങ്ങളുമായും അന്താരാഷ്ട്ര സംഘടനകളുമായുമുള്ള ബന്ധങ്ങളുടെ സെക്രട്ടറി ആർച്ച് ബിഷപ്പ് പോൾ റിച്ചർഡ് ഗല്ലഗർ സംസാരിച്ചു. തദവസരത്തിൽ പരിശുദ്ധ പിതാവ് ലിയോ 14 പാപ്പായുടെ പ്രത്യേക ആശംസകളും ആർച്ച് ബിഷപ്പ് അറിയിച്ചു. 70 വർഷങ്ങൾക്ക് മുൻപ് അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി സ്ഥാപിക്കപ്പെട്ടപ്പോൾ ഒപ്പുവെച്ച സ്ഥാപക അംഗങ്ങളിൽ ഒന്നായ വത്തിക്കാൻ സാങ്കേതിക വിദ്യകൾ എപ്പോഴും ധാർമ്മിക തത്വങ്ങളിൽ അധിഷ്ഠിതമായി സമാധാനത്തിനും മാനവ വികസനത്തിനും മാത്രമേ ഉപയോഗിക്കാവൂ എന്ന നിലപാടിൽ ഇന്നും മാറ്റമില്ലാതെ തുടരുകയാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഡിജിറ്റൽ സ്വാധീനം ക്രിസ്തീയ സാക്ഷ്യമായി പരിവർത്തനപ്പെടുത്തണം. ഓൺലൈനിലെ സ്വാധീനത്തെ ക്രിസ്തീയ സാക്ഷ്യമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ സംഘടിപ്പിച്ച പ്രഥമ ഏഷ്യൻ കത്തോലിക്ക ഡിജിറ്റൽ മിഷനറി അസംബ്ലി ഫിലിപ്പൈൻസിലെ മനിലയിൽ സമാപിച്ചു. സെപ്റ്റംബർ മാസം 10 മുതൽ 13 വരെ ക്വസോൺ സിറ്റിയിലെ റേഡിയോ വെരിതാസ് ഏഷ്യ ക്യാമ്പസിലാണ് ഏഷ്യയിലെമ്പാടുമുള്ള 100-ലധികം കത്തോലിക്ക ഡിജിറ്റൽ മിഷനറിമാരും കമ്മ്യൂണിക്കേറ്റർമാരും കണ്ടന്റ് ക്രിയേറ്റർമാരും പങ്കെടുത്ത 4 ദിവസത്തെ സമ്മേളനം നടന്നത്. ഇതോടെ വാർത്തകൾ സമാപിച്ചു.
3: വചനവീഥി

നൂറ്റിയേഴാം സങ്കീർത്തനത്തെക്കുറിച്ചുള്ള വിചിന്തനങ്ങളാണ് ഇന്നത്തെ വചനവീഥിയിൽ നാം ശ്രവിക്കുന്നത്. പ്രവാസാനന്തരകാലത്ത് രൂപപ്പെട്ടതെന്നു കരുതപ്പെടുന്ന നൂറ്റിയേഴാം സങ്കീർത്തനം ഇസ്രായേൽ ജനത്തെ തങ്ങളുടെ രക്ഷാകര ചരിത്രവുമായി ബന്ധപ്പെട്ട വസ്തുതകൾ ഓർമ്മപ്പെടുത്തി കർത്താവിന് കൃതജ്ഞതയേകാൻ ആഹ്വാനം ചെയ്യുന്ന സ്തുതികീർത്തനങ്ങളുടെ ഗണത്തിൽപ്പെട്ട ഒരു സങ്കീർത്തനമാണ്. സങ്കീർത്തനത്തിന്റെ 1 മുതൽ 32 വരെയുള്ള ഭാഗം കൃതജ്ഞതയ്ക്കുള്ള ആഹ്വാനമായും 33 മുതൽ 43 വരെയുള്ള ഭാഗം ജ്ഞാനകീർത്തനമായും കണക്കാക്കപ്പെടുന്നു. ദൈവത്താൽ രക്ഷിക്കപ്പെട്ടവരെവരെയും ദൈവസ്തുതിക്ക് ആഹ്വാനം ചെയ്യുന്ന സങ്കീർത്തകൻ ദൈവികമായ ഇടപെടലിന്റേതായ 4 സംഭവങ്ങൾ ഇസ്രായേലിനെ ഓർമ്മിപ്പിക്കുകയും എപ്പോഴൊക്കെ ദൈവജനം അപകടത്തിലായിരുന്നുവോ അപ്പോഴൊക്കെ ദൈവം അവരെ രക്ഷിച്ചുവെന്ന് അനുസ്മരിപ്പിക്കുകയും ചെയ്യുന്നു. ദൈവികമായ ഈ രക്ഷയുടെ അനുഭവങ്ങൾ ദൈവകരുണയെയും സംരക്ഷണത്തെയും പറ്റിയുള്ള ചിന്തകൾ ഉള്ളിലുണർത്തുകയും നന്ദിയുള്ള ഹൃദയത്തോടെ ജീവിക്കാൻ പ്രേരിപ്പിക്കുകയും വേണമെന്ന് സങ്കീർത്തനം ഓർമ്മിപ്പിക്കുന്നുണ്ട്. എല്ലാ തിന്മകളിൽ നിന്നും മോചിപ്പിക്കുന്ന ദൈവം. സങ്കീർത്തനത്തിന്റെ 4 മുതൽ 32 വരെയുള്ള വാക്യങ്ങളിൽ ഇസ്രായേൽ ജനത്തിന്റെ ചരിത്രത്തിലെ 4 വലിയ ബുദ്ധിമുട്ടുകളുടെ അവസരങ്ങളിൽ ദൈവം ഇടപെട്ടതിനെക്കുറിച്ചാണ് സങ്കീർത്തകൻ ജനത്തെ ഓർമ്മിപ്പിക്കുന്നത്. ഇതിൽ ഒന്നാമത്തേത് മരുഭൂമിയുടെ ഊഷരതയിൽ നിന്നുള്ള രക്ഷയാണ്. 4 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിലാണ് നാം ഇത് കാണുന്നത്. വാസയോഗ്യമായ നഗരത്തിലേക്കുള്ള വഴി കണ്ടെത്താനാകാതെ വിശന്നും ദാഹിച്ചും മരുഭൂമിയിൽ അലഞ്ഞുതിരിഞ്ഞ ജനം തങ്ങളുടെ കഷ്ടതയിൽ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചപ്പോൾ അവിടുന്ന് അവരെ രക്ഷിച്ച് വാസയോഗ്യമായ നഗരത്തിൽ എത്തുവോളം അവരെ നേർവഴിക്കു നയിക്കുകയും ദാഹത്തിനും വിശപ്പിനും പരിഹാരമുണ്ടാക്കി അവർക്ക് സംതൃപ്തി വരുത്തുകയും ചെയ്തു. അത്യുന്നതനായ ദൈവത്തിന്റെ വാക്കുകളും ഉപദേശങ്ങളും ഉപേക്ഷിച്ച് അന്ധകാരത്തിലും മരണത്തിന്റെ താഴ്വരയിലുമായി ആരുടെയും സഹായമില്ലാതിരുന്ന അവസരത്തിൽ കർത്താവിനോട് നിലവിളിച്ച ജനത്തെ ഞെരുക്കങ്ങളിൽ നിന്ന് കർത്താവ് രക്ഷിച്ചതും പിച്ചളവാതിലുകളും ഇരുമ്പോടാമ്പലുകളും തകർത്ത് അന്ധകാരത്തിൽ നിന്നും മരണത്തിന്റെ നിഴലിൽ നിന്നും അവരെ പുറത്തുകൊണ്ടുവന്നതിനെക്കുറിച്ചുമാണ് 10 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ സങ്കീർത്തകൻ ഓർമ്മിപ്പിക്കുന്നത്. രക്ഷകനായ കർത്താവിനെ ധിക്കരിക്കുന്നത് അടിമത്തത്തിന്റെയും തിന്മകളുടെയും അന്ധകാരത്തിലേക്കും മരണത്തിലേക്കുമാണ് മനുഷ്യനെ നയിക്കുന്നത്. പാപവും അകൃത്യങ്ങളും രോഗങ്ങളിലേക്കും ദുരിതങ്ങളിലേക്കുമാണ് മനുഷ്യനെ നയിക്കുകയെന്ന ചിന്ത മുന്നിൽ വച്ച് കഷ്ടതയിലും മരണകവാടത്തിലുമായിരുന്ന ജനം കർത്താവിനോട് നിലവിളിച്ചപേക്ഷിച്ചപ്പോൾ അവൻ അവരെ ഞെരുക്കങ്ങളിൽ നിന്ന് രക്ഷിച്ചതും തന്റെ വചനമയച്ച് അവരെ സൗഖ്യമാക്കിയതും വിനാശത്തിൽ നിന്ന് വിടുവിച്ചതുമാണ് 17 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ സങ്കീർത്തകൻ ഓർമ്മിപ്പിക്കുന്നത്. സമുദ്രവ്യാപാരം ചെയ്യാൻ കപ്പലുകളിൽ പുറപ്പെട്ട ജനം കർത്താവിന്റെ കൽപ്പനയനുസരിച്ചുണ്ടായ കൊടുങ്കാറ്റിലും ആകാശത്തോളമുയരുന്ന തിരമാലകളിലും പെട്ട് അപകടകരമായ അവസ്ഥയിലെത്തിയപ്പോൾ അവരുടെ ധൈര്യം ചോർന്നതും തങ്ങളുടെ കഷ്ടതയിൽ അവർ കർത്താവിനോട് നിലവിളിച്ചപേക്ഷിച്ചപ്പോൾ അവരെ തങ്ങളുടെ ഞെരുക്കങ്ങളിൽ നിന്ന് അവൻ വിടുവിച്ചതും കൊടുങ്കാറ്റിനെയും തിരമാലകളെയും ശാന്തമാക്കിയതും അവർക്ക് സന്തോഷമേകിയതും ആഗ്രഹിച്ച തുറമുഖത്ത് അവരെ എത്തിച്ചതുമാണ് 23 മുതൽ 30 വരെയുള്ള വാക്യങ്ങളിൽ സങ്കീർത്തകൻ ഓർമ്മിപ്പിക്കുന്ന 4-ാമത്തെ സംഭവം. പൂർണതയുടെ സംഖ്യയായി കണക്കാക്കപ്പെടുന്ന 4 തിന്മയുടെ അനുഭവങ്ങളുടെയും വിവരണത്തിന്റെ അവസാനം 8, 9, 15, 16, 21, 22, 31, 32 എന്നീ വാക്യങ്ങളിലായി കർത്താവിന് അവിടുത്തെ കാരുണ്യത്തെപ്രതിയും അവിടുന്ന് മനുഷ്യർക്കായി ചെയ്ത അത്ഭുതങ്ങളെപ്രതിയും നന്ദി പറയാൻ സങ്കീർത്തകൻ ആഹ്വാനം ചെയ്യുന്നതും നമുക്കു കാണാം. രക്ഷയുടെ അനുഭവങ്ങൾ നന്ദി പറയാനുള്ള അവസരങ്ങളാണ്. തന്റെ ജനത്തിന്റെ എല്ലാ തകർച്ചകളിലും വീഴ്ചകളിലും ദുരിതങ്ങളിലും കടന്നുചെല്ലാനും രക്ഷിക്കാനും കഴിവുള്ള ദൈവത്തെ മുറുകെ പിടിക്കാനും ആശ്വാസവും ആനന്ദവും അനുഭവിക്കാനും അവന് നന്ദി പറയാനും ഈ സങ്കീർത്തനവരികൾ നമ്മെയും ആഹ്വാനം ചെയ്യുന്നുണ്ട്. തന്റെ ജനത്തോടുള്ള ദൈവത്തിന്റെ കരുതൽ. ഇസ്രായേൽ ജനതയുടെ ചരിത്രത്തിലെ ദൈവത്തിന്റെ രക്ഷാകരമായ ഇടപെടലിനെക്കുറിച്ചുള്ള ചില ആശയങ്ങളാണ് 33 മുതൽ 41 വരെയുള്ള വാക്യങ്ങളിൽ സങ്കീർത്തകൻ ആവർത്തിക്കുന്നത്.
ദേശവാസികളുടെ ദുഷ്ടത നിമിത്തം അവൻ നദികളെ മരുഭൂമിയായും നീരുറവകളെ വരണ്ട നിലമായും ഫലപുഷ്ടിയാർന്ന ഭൂമിയെ ഒരു നിലമായും എന്നാൽ തന്റെ ജനത്തിനായി മരുഭൂമിയെ തടാകങ്ങളായും വരണ്ട ഭൂമിയെ നീരുറവകളായും മാറ്റുകയും അവർക്കായി നഗരം സ്ഥാപിക്കുകയും ചെയ്യുന്നു. അവരുടെ വയലുകളും മുന്തിരിത്തോട്ടങ്ങളും സമൃദ്ധിയായി വിളവു നൽകാനും അവരും അവരുടെ കന്നുകാലികളും

സങ്കീർത്തകൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ദൈവത്തിന്റെ പ്രവൃത്തികൾ പരമാർത്ഥ ഹൃദയരിൽ ആനന്ദവും ദുഷ്ടരിൽ മൗനവും നിറയ്ക്കുന്നു. വിവേകമുള്ളവർ ഇവ ശ്രദ്ധിച്ച് ഗ്രഹിക്കുകയും ദൈവകാരുണ്യത്തെപ്പറ്റി ചിന്തിക്കുകയും ചെയ്യട്ടെ എന്ന വാക്യങ്ങളിലൂടെ ദൈവത്തിന്റെ നിരന്തരമായ രക്ഷാകരകർമ്മങ്ങൾ ഓർമ്മിക്കാൻ ഇസ്രായേൽ ജനത്തെയും ഇന്ന് നമ്മെയും ആഹ്വാനം ചെയ്തുകൊണ്ടാണ് സങ്കീർത്തനം അവസാനിക്കുന്നത്. സങ്കീർത്തനം ജീവിതത്തിൽ 107 സങ്കീർത്തന വിചിന്തനം ചുരുക്കുമ്പോൾ, ഇസ്രായേൽ ജനത്തെപ്പോലെ നാം ഏവരെയും സ്നേഹിച്ച് തിരഞ്ഞെടുത്ത് കുറവുകൾ പരിഹരിച്ച് രക്ഷിച്ച് പരിപാലിക്കുന്ന ദൈവത്തോടുള്ള നന്ദിക്കായി സങ്കീർത്തനം നമ്മെയും ക്ഷണിക്കുന്നത് തിരിച്ചറിയാം. ജീവിതത്തിന്റെ ഇന്നലകളിൽ എത്രയോ വീഴ്ചകളിൽ നിന്നാണ് അവൻ നമ്മെ കരകയറ്റിയതെന്ന്, തകർച്ചകളുടെ എത്രയോ ആഴങ്ങളിൽ നിന്നാണ് അവൻ നമ്മെ സംരക്ഷിച്ചു പിടിച്ചതെന്ന് അനുസ്മരിക്കാം. പാപത്തിന്റെയും വീഴ്ചകളുടെയും മരണത്തിന്റെയും താഴ്വരകളിലെ അന്ധകാരത്തിലായിരുന്ന നമുക്ക് അവൻ തന്റെ കരുണയുടെയും സ്നേഹത്തിന്റെയും വെളിച്ചം പകർന്നത് ഓർമ്മകളിൽ സൂക്ഷിക്കാം. അർഹിക്കാത്ത എത്രയോ ഇടങ്ങളിൽ എത്രയോ അനുഗ്രഹങ്ങളാണ് നാം അനുഭവിച്ചിട്ടുള്ളത്. ഊഷരതയുടെ മരുഭൂമികളിൽ അവൻ നമുക്കായി പെയ്യിച്ച നനവിന്റെ അനുഭവങ്ങളെ, വരണ്ട ഭൂമികളിൽ അവൻ നമുക്കായി ഒരുക്കിയ സമൃദ്ധമായ വിളവിനെ മറക്കാതിരിക്കാം. സങ്കീർത്തകനും ദൈവജനത്തിനുമൊപ്പം സകല ജനതകൾക്കും ലോകം മുഴുവനും മുന്നിൽ ദൈവം നമുക്കായി ചെയ്ത നന്മകളെ പ്രഘോഷിക്കുകയും അവനെ മഹത്വപ്പെടുത്തുകയും പ്രകീർത്തിക്കുകയും ഒരിക്കലും കുറയാത്ത അവന്റെ സ്നേഹത്തിന് നന്ദി പറയുകയും ചെയ്യാം. വത്തിക്കാൻ മലയാളം വാർത്താ വിഭാഗത്തിന്റെ വചനവീഥി എന്ന ബൈബിൾ പരമ്പരയിൽ 107 സങ്കീർത്തനത്തെക്കുറിച്ചുള്ള വിചിന്തനങ്ങളാണ് നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് മോൺസിഞ്ഞോർ ജോജി വടകര. ഫാദർ അനൂപ് മുണ്ടയ്ക്കൽ CSSR രചനയും സംഗീതവും നിർവഹിച്ച ഒരു ഗാനമാണ് അടുത്തത്. ആലാപനം നിത്യ മാമൻ.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്ക് ഏവർക്കും നമസ്കാരം. ഇന്നത്തെ മലയാളം സംപ്രേക്ഷണത്തിൽ ആദ്യം വാർത്തകളും ശേഷം വചനവീഥി എന്ന തുടർ പരമ്പരയും കേൾക്കാം. വാർത്തകൾ. അപ്പസ്തോലിക ലൈബ്രറിയുടെ ആന്തരികത അത് സംരക്ഷിക്കുന്ന അതുല്യവും അമൂല്യവുമായ നിധിയെ ആശ്രയിച്ചിരിക്കുന്നു. പാപ്പ ദുരന്തവും അത്ഭുതവും എന്ന പേരിൽ വത്തിക്കാൻ ലൈബ്രറിയിൽ ഓരോ 5 വർഷവും കൂടുമ്പോൾ നടത്തുന്ന പ്രദർശന പരമ്പര ഈ വർഷം സെപ്റ്റംബർ 14 ലിയോ 14 പാപ്പ ഉദ്ഘാടനം ചെയ്തു. ഉദ്ഘാടനവേളയിൽ വത്തിക്കാൻ അപ്പസ്തോലിക പുരാശേഖരത്തിന്റെയും അപ്പസ്തോലിക ലൈബ്രറിയുടെയും പ്രാധാന്യത്തെ പാപ്പ പ്രത്യേകം അനുസ്മരിച്ചു. തന്റെ അമ്മയും ഒരു ഗ്രന്ഥശാല അധികാരിയായിരുന്നുവെന്നും അതിനാൽ തന്റെ ജന്മദിനത്തിൽ അപ്പസ്തോലിക ലൈബ്രറിയിൽ ആയിരിക്കുവാൻ സാധിക്കുന്നതിൽ തനിക്ക് ഏറെ സന്തോഷമുണ്ടെന്നും പാപ്പ പറഞ്ഞു. പുസ്തകങ്ങൾ നിശബ്ദവും നിശബ്ദത ആവശ്യപ്പെടുന്നതുമാണെന്ന് ചൂണ്ടിക്കാട്ടിയ പാപ്പ ഒരു വശത്ത് പുസ്തകം സമാധാനപരമാണെങ്കിൽ മറുവശത്ത് അത് അസ്വസ്ഥത ജനിപ്പിക്കുന്നുവെന്നും അത് അന്വേഷണത്തിന്റെ ത്വര നമ്മിൽ ഉണ്ടാക്കുന്നുവെന്നും വിശുദ്ധ അഗസ്റ്റിന്റെ ജീവിതത്തെ ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞു. പാപ്പായുടെ ഗ്രന്ഥശാല എന്നറിയപ്പെടുന്ന അപ്പസ്തോലിക ലൈബ്രറി ഒരു ഹൃദയം പോലെയാണെന്നും ഹൃദയമിടിപ്പ് ജീവന്റെ പ്രതീകമാണെന്നും പാപ്പ ചൂണ്ടിക്കാണിച്ചു. ഹൃദയമിടിപ്പിൽ 2 വ്യത്യസ്ത തലങ്ങൾ ഉള്ളതുപോലെ ഗ്രന്ഥങ്ങളും നമുക്ക് വിശ്രമത്തിന്റെയും ചലനത്തിന്റെയും അനുഭവങ്ങൾ പകരുന്നുവെന്ന് കൂട്ടിച്ചേർത്തു. അപ്പസ്തോലിക ലൈബ്രറി സ്വകാര്യത, ശാന്തത, ബഹുമാനം, പരിചരണം എന്നിവയാൽ സമ്പന്നമായ ഒരു സ്ഥലമായി തുടരട്ടെയെന്നും പാപ്പ ആശംസിച്ചു. ആഗോള യുവജന സംഗമം യുവജനങ്ങൾക്ക് ക്രിസ്തുവിന്റെ കുരിശിലേക്ക് ദൃഷ്ടികൾ ഉയർത്തുവാനുള്ള അവസരമാകണം. കർദിനാൾ കെവിൻ ഫാരൽ. സെപ്റ്റംബർ 14 ആഗോള യുവജന സംഗമത്തിന് മുന്നോടിയായി 2 ഒരുക്ക സമ്മേളനം നടന്നു. തദവസരത്തിൽ നടന്ന വിശുദ്ധ കുർബാനയ്ക്ക് അൽമായർക്കും കുടുംബത്തിനും ജീവിതത്തിനും വേണ്ടിയുള്ള ഡിക്കസ്റ്ററിയുടെ പ്രീഫെക്ട് കർദിനാൾ കെവിൻ ഫാരൽ മുഖ്യ കാർമ്മികത്വം വഹിക്കുകയും വചനസന്ദേശം നൽകുകയും ചെയ്തു. യേശുവിന് നമ്മോടുള്ള സ്നേഹത്തിന്റെ ഏറ്റവും വ്യക്തമായ പ്രകടനം നൽകുന്നത് വിശുദ്ധ കുരിശിലാണെന്നും ഇത് മുൻവിധികളോ ലാഭം തേടാതെയോ ഉള്ള സാർവത്രികവും സമ്പൂർണവുമായ സ്നേഹമായിരുന്നുവെന്നും കർദിനാൾ എടുത്തുകാണിച്ചു. യേശുവിൽ യഥാർത്ഥ ഐക്യം കണ്ടെത്തുക എന്നതാണ് യുവജനദിനത്തിന്റെ ലക്ഷ്യമെന്നും ലോക യുവജനദിനത്തിന്റെ ഏറ്റവും മനോഹരമായ വശങ്ങളിലൊന്ന് വ്യത്യസ്ത സംസ്കാരങ്ങളുടെയും ഭാഷകളുടെയും വംശങ്ങളുടെയും സാന്നിധ്യത്താൽ എല്ലാവരും ഒരേ വിശ്വാസത്തിൽ ഐക്യപ്പെടുന്നുവെന്നും അങ്ങനെ കുരിശ് സൂചിപ്പിക്കുന്ന സാർവത്രിക അനുരഞ്ജനം സാക്ഷാത്കരിക്കപ്പെടുന്നുവെന്നും കർദിനാൾ പറഞ്ഞു. വികസനമെന്നത് എല്ലാ രാജ്യങ്ങളുടെയും അവകാശമാണ്. ആർച്ച് ബിഷപ്പ് ബലസ്ത്രേറോ. ജനീവയിൽ നടന്ന ഐക്യരാഷ്ട്രസഭയുടെ വ്യാപാരത്തിനും വികസനത്തിനുമുള്ള സമിതിയുടെ 73 ബോർഡ് യോഗത്തിൽ ഐക്യരാഷ്ട്രസഭയുടെ ജനീവയിലുള്ള കേന്ദ്രത്തിലേക്കുള്ള പരിശുദ്ധ സിംഹാസനത്തിന്റെ പ്രതിനിധി ആർച്ച് ബിഷപ്പ് എത്തോറെ ബലസ്ത്രേരോ പ്രസ്താവന നടത്തി. വികസനമെന്നത് എല്ലാ രാജ്യങ്ങളുടെയും അവകാശവും അതേസമയം ഈ കാലഘട്ടത്തിലെ പ്രധാന വെല്ലുവിളിയുമാണെന്ന് ആർച്ച് ബിഷപ്പ് ചൂണ്ടിക്കാണിച്ചു. വ്യക്തികളെ കേന്ദ്രീകരിച്ചുള്ളതും സാമ്പത്തിക വളർച്ചയ്ക്കപ്പുറം മനുഷ്യനന്മയ്ക്കും തുല്യതയ്ക്കും മുൻഗണന നൽകുന്നതുമായ വികസനമാണ് ആവശ്യമെന്ന ലിയോ 14 പാപ്പായുടെ മഞ്ഞിഫിക്ക ഉമാനിതാസ് എന്ന ചാക്രിക ലേഖനത്തിലെ വാക്കുകളും അദ്ദേഹം ഉദ്ധരിച്ചു. മനുഷ്യസേവനത്തിനും പൊതുനന്മയ്ക്കും വേണ്ടി ആണവോർജം വിനിയോഗിക്കപ്പെടണം. ആർച്ച് ബിഷപ്പ് ഗല്ലഗർ. വിയന്നയിൽ വെച്ച് സെപ്റ്റംബർ 14 മുതൽ 18 നടക്കുന്ന അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുടെ 70 പൊതുസമ്മേളനത്തിൽ പരിശുദ്ധ സിംഹാസനത്തിന്റെ സംസ്ഥാനങ്ങളുമായും അന്താരാഷ്ട്ര സംഘടനകളുമായുമുള്ള ബന്ധങ്ങളുടെ സെക്രട്ടറി ആർച്ച് ബിഷപ്പ് പോൾ റിച്ചർഡ് ഗല്ലഗർ സംസാരിച്ചു. തദവസരത്തിൽ പരിശുദ്ധ പിതാവ് ലിയോ 14 പാപ്പായുടെ പ്രത്യേക ആശംസകളും ആർച്ച് ബിഷപ്പ് അറിയിച്ചു. 70 മുൻപ് അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി സ്ഥാപിക്കപ്പെട്ടപ്പോൾ ഒപ്പുവെച്ച സ്ഥാപക അംഗങ്ങളിൽ ഒന്നായ വത്തിക്കാൻ സാങ്കേതിക വിദ്യകൾ എപ്പോഴും ധാർമ്മിക തത്വങ്ങളിൽ അധിഷ്ഠിതമായി സമാധാനത്തിനും മാനവ വികസനത്തിനും മാത്രമേ ഉപയോഗിക്കാവൂ എന്ന നിലപാടിൽ ഇന്നും മാറ്റമില്ലാതെ തുടരുകയാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഡിജിറ്റൽ സ്വാധീനം ക്രിസ്തീയ സാക്ഷ്യമായി പരിവർത്തനപ്പെടുത്തണം. ഓൺലൈനിലെ സ്വാധീനത്തെ ക്രിസ്തീയ സാക്ഷ്യമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ സംഘടിപ്പിച്ച പ്രഥമ ഏഷ്യൻ കത്തോലിക്ക ഡിജിറ്റൽ മിഷനറി അസംബ്ലി ഫിലിപ്പൈൻസിലെ മനിലയിൽ സമാപിച്ചു. സെപ്റ്റംബർ മാസം 10 മുതൽ 13 വരെ ക്വസോൺ സിറ്റിയിലെ റേഡിയോ വെരിതാസ് ഏഷ്യ ക്യാമ്പസിലാണ് ഏഷ്യയിലെമ്പാടുമുള്ള 100-ലധികം കത്തോലിക്ക ഡിജിറ്റൽ മിഷണറിമാരും കമ്മ്യൂണിക്കേറ്റർമാരും കണ്ടന്റ് ക്രിയേറ്റർമാരും പങ്കെടുത്ത 4 ദിവസത്തെ സമ്മേളനം നടന്നത്. ഇതോടെ വാർത്തകൾ സമാപിച്ചു.
3: വചനവീഥി

നൂറ്റിയേഴാം സങ്കീർത്തനത്തെക്കുറിച്ചുള്ള വിചിന്തനങ്ങളാണ് ഇന്നത്തെ വചനവീഥിയിൽ നാം ശ്രവിക്കുന്നത്. പ്രവാസാനന്തരകാലത്ത് രൂപപ്പെട്ടതെന്നു കരുതപ്പെടുന്ന നൂറ്റിയേഴാം സങ്കീർത്തനം ഇസ്രായേൽ ജനത്തെ തങ്ങളുടെ രക്ഷാകര ചരിത്രവുമായി ബന്ധപ്പെട്ട വസ്തുതകൾ ഓർമ്മപ്പെടുത്തി കർത്താവിന് കൃതജ്ഞതയേകാൻ ആഹ്വാനം ചെയ്യുന്ന സ്തുതികീർത്തനങ്ങളുടെ ഗണത്തിൽപ്പെട്ട ഒരു സങ്കീർത്തനമാണ്. സങ്കീർത്തനത്തിന്റെ 1 മുതൽ 32 വരെയുള്ള ഭാഗം കൃതജ്ഞതയ്ക്കുള്ള ആഹ്വാനമായും 33 മുതൽ 43 വരെയുള്ള ഭാഗം ജ്ഞാനകീർത്തനമായും കണക്കാക്കപ്പെടുന്നു. ദൈവത്താൽ രക്ഷിക്കപ്പെട്ടവരെവരെയും ദൈവസ്തുതിക്ക് ആഹ്വാനം ചെയ്യുന്ന സങ്കീർത്തകൻ ദൈവികമായ ഇടപെടലിന്റേതായ 4 സംഭവങ്ങൾ ഇസ്രായേലിനെ ഓർമ്മിപ്പിക്കുകയും എപ്പോഴൊക്കെ ദൈവജനം അപകടത്തിലായിരുന്നുവോ അപ്പോഴൊക്കെ ദൈവം അവരെ രക്ഷിച്ചുവെന്ന് അനുസ്മരിപ്പിക്കുകയും ചെയ്യുന്നു. ദൈവികമായ ഈ രക്ഷയുടെ അനുഭവങ്ങൾ ദൈവകരുണയെയും സംരക്ഷണത്തെയും പറ്റിയുള്ള ചിന്തകൾ ഉള്ളിലുണർത്തുകയും നന്ദിയുള്ള ഹൃദയത്തോടെ ജീവിക്കാൻ പ്രേരിപ്പിക്കുകയും വേണമെന്ന് സങ്കീർത്തനം ഓർമ്മിപ്പിക്കുന്നുണ്ട്. എല്ലാ തിന്മകളിൽ നിന്നും മോചിപ്പിക്കുന്ന ദൈവം. സങ്കീർത്തനത്തിന്റെ 4 മുതൽ 32 വരെയുള്ള വാക്യങ്ങളിൽ ഇസ്രായേൽ ജനത്തിന്റെ ചരിത്രത്തിലെ 4 വലിയ ബുദ്ധിമുട്ടുകളുടെ അവസരങ്ങളിൽ ദൈവം ഇടപെട്ടതിനെക്കുറിച്ചാണ് സങ്കീർത്തകൻ ജനത്തെ ഓർമ്മിപ്പിക്കുന്നത്. ഇതിൽ 1-ാമത്തേത് മരുഭൂമിയുടെ ഊഷരതയിൽ നിന്നുള്ള രക്ഷയാണ്. 4 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിലാണ് നാം ഇത് കാണുന്നത്. വാസയോഗ്യമായ നഗരത്തിലേക്കുള്ള വഴി കണ്ടെത്താനാകാതെ വിശന്നും ദാഹിച്ചും മരുഭൂമിയിൽ അലഞ്ഞുതിരിഞ്ഞ ജനം തങ്ങളുടെ കഷ്ടതയിൽ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചപ്പോൾ അവിടുന്ന് അവരെ രക്ഷിച്ച് വാസയോഗ്യമായ നഗരത്തിൽ എത്തുവോളം അവരെ നേർവഴിക്കു നയിക്കുകയും ദാഹത്തിനും വിശപ്പിനും പരിഹാരമുണ്ടാക്കി അവർക്ക് സംതൃപ്തി വരുത്തുകയും ചെയ്തു. അത്യുന്നതനായ ദൈവത്തിന്റെ വാക്കുകളും ഉപദേശങ്ങളും ഉപേക്ഷിച്ച് അന്ധകാരത്തിലും മരണത്തിന്റെ താഴ്വരയിലുമായി ആരുടെയും സഹായമില്ലാതിരുന്ന അവസരത്തിൽ കർത്താവിനോട് നിലവിളിച്ച ജനത്തെ ഞെരുക്കങ്ങളിൽ നിന്ന് കർത്താവ് രക്ഷിച്ചതും പിച്ചളവാതിലുകളും ഇരുമ്പോടാമ്പലുകളും തകർത്ത് അന്ധകാരത്തിൽ നിന്നും മരണത്തിന്റെ നിഴലിൽ നിന്നും അവരെ പുറത്തുകൊണ്ടുവന്നതിനെക്കുറിച്ചുമാണ് 10 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ സങ്കീർത്തകൻ ഓർമ്മിപ്പിക്കുന്നത്. രക്ഷകനായ കർത്താവിനെ ധിക്കരിക്കുന്നത് അടിമത്തത്തിന്റെയും തിന്മകളുടെയും അന്ധകാരത്തിലേക്കും മരണത്തിലേക്കുമാണ് മനുഷ്യനെ നയിക്കുന്നത്. പാപവും അകൃത്യങ്ങളും രോഗങ്ങളിലേക്കും ദുരിതങ്ങളിലേക്കുമാണ് മനുഷ്യനെ നയിക്കുകയെന്ന ചിന്ത മുന്നിൽ വച്ച് കഷ്ടതയിലും മരണകവാടത്തിലുമായിരുന്ന ജനം കർത്താവിനോട് നിലവിളിച്ചപേക്ഷിച്ചപ്പോൾ അവൻ അവരെ ഞെരുക്കങ്ങളിൽ നിന്ന് രക്ഷിച്ചതും തന്റെ വചനമയച്ച് അവരെ സൗഖ്യമാക്കിയതും വിനാശത്തിൽ നിന്ന് വിടുവിച്ചതുമാണ് 17 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ സങ്കീർത്തകൻ ഓർമ്മിപ്പിക്കുന്നത്. സമുദ്രവ്യാപാരം ചെയ്യാൻ കപ്പലുകളിൽ പുറപ്പെട്ട ജനം കർത്താവിന്റെ കൽപ്പനയനുസരിച്ചുണ്ടായ കൊടുങ്കാറ്റിലും ആകാശത്തോളമുയരുന്ന തിരമാലകളിലും പെട്ട് അപകടകരമായ അവസ്ഥയിലെത്തിയപ്പോൾ അവരുടെ ധൈര്യം ചോർന്നതും തങ്ങളുടെ കഷ്ടതയിൽ അവർ കർത്താവിനോട് നിലവിളിച്ചപേക്ഷിച്ചപ്പോൾ അവരെ തങ്ങളുടെ ഞെരുക്കങ്ങളിൽ നിന്ന് അവൻ വിടുവിച്ചതും കൊടുങ്കാറ്റിനെയും തിരമാലകളെയും ശാന്തമാക്കിയതും അവർക്ക് സന്തോഷമേകിയതും ആഗ്രഹിച്ച തുറമുഖത്ത് അവരെ എത്തിച്ചതുമാണ് 23 മുതൽ 30 വരെയുള്ള വാക്യങ്ങളിൽ സങ്കീർത്തകൻ ഓർമ്മിപ്പിക്കുന്ന 4-ാമത്തെ സംഭവം. പൂർണതയുടെ സംഖ്യയായി കണക്കാക്കപ്പെടുന്ന 4 തിന്മയുടെ അനുഭവങ്ങളുടെയും വിവരണത്തിന്റെ അവസാനം 8, 9, 15, 16, 21, 22, 31, 32 എന്നീ വാക്യങ്ങളിലായി കർത്താവിന് അവിടുത്തെ കാരുണ്യത്തെപ്രതിയും അവിടുന്ന് മനുഷ്യർക്കായി ചെയ്ത അത്ഭുതങ്ങളെപ്രതിയും നന്ദി പറയാൻ സങ്കീർത്തകൻ ആഹ്വാനം ചെയ്യുന്നതും നമുക്കു കാണാം. രക്ഷയുടെ അനുഭവങ്ങൾ നന്ദി പറയാനുള്ള അവസരങ്ങളാണ്. തന്റെ ജനത്തിന്റെ എല്ലാ തകർച്ചകളിലും വീഴ്ചകളിലും ദുരിതങ്ങളിലും കടന്നുചെല്ലാനും രക്ഷിക്കാനും കഴിവുള്ള ദൈവത്തെ മുറുകെ പിടിക്കാനും ആശ്വാസവും ആനന്ദവും അനുഭവിക്കാനും അവന് നന്ദി പറയാനും ഈ സങ്കീർത്തനവരികൾ നമ്മെയും ആഹ്വാനം ചെയ്യുന്നുണ്ട്. തന്റെ ജനത്തോടുള്ള ദൈവത്തിന്റെ കരുതൽ. ഇസ്രായേൽ ജനതയുടെ ചരിത്രത്തിലെ ദൈവത്തിന്റെ രക്ഷാകരമായ ഇടപെടലിനെക്കുറിച്ചുള്ള ചില ആശയങ്ങളാണ് 33 മുതൽ 41 വരെയുള്ള വാക്യങ്ങളിൽ സങ്കീർത്തകൻ ആവർത്തിക്കുന്നത്.
ദേശവാസികളുടെ ദുഷ്ടത നിമിത്തം അവൻ നദികളെ മരുഭൂമിയായും നീരുറവകളെ വരണ്ട നിലമായും ഫലപുഷ്ടിയാർന്ന ഭൂമിയെ ഒരു നിലമായും എന്നാൽ തന്റെ ജനത്തിനായി മരുഭൂമിയെ തടാകങ്ങളായും വരണ്ട ഭൂമിയെ നീരുറവകളായും മാറ്റുകയും അവർക്കായി നഗരം സ്ഥാപിക്കുകയും ചെയ്യുന്നു. അവരുടെ വയലുകളും മുന്തിരിത്തോട്ടങ്ങളും സമൃദ്ധിയായി വിളവു നൽകാനും അവരും അവരുടെ കന്നുകാലികളും പെരുകാനും അവിടുന്ന് അനുഗ്രഹമേകുന്നു. പ്രഭുക്കന്മാരെ നിന്ദാപാത്രങ്ങളാക്കുകയും ശൂന്യപ്രദേശങ്ങളിൽ ഉടലാൻ അവർക്ക് ഇടവരുത്തുകയും ചെയ്ത കർത്താവ് പാവപ്പെട്ടവരെ പീഡനങ്ങളിൽ നിന്ന് കരകയറ്റുകയും അവരുടെ കുടുംബങ്ങളെ വർദ്ധിപ്പിക്കുകയും ചെയ്തു. കാനാൻ ദേശത്തെ ദുഷ്ടരായ ആളുകളെ നശിപ്പിച്ച് ഇസ്രായേൽ ജനത്തിനായി ദൈവം വഴിതെളിച്ച സംഭവമായാണ് ഈ വാക്യങ്ങൾ വ്യാഖ്യാനിക്കപ്പെടുന്നത്. മനുഷ്യബുദ്ധിയിൽ അസാധ്യമെന്നും വൈരുദ്ധ്യങ്ങളെന്നും തോന്നുന്നവയെ ദൈവം സാധ്യമാക്കുകയും ജനത്തിന് അനുവദിച്ചനുഗ്രഹിക്കുകയും ചെയ്യുന്ന ചരിത്രമാണ് ഇസ്രായേലിൻ്റേതെന്ന് ഇവിടെ സങ്കീർത്തകൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ദൈവത്തിന്റെ പ്രവൃത്തികൾ പരമാർത്ഥ ഹൃദയരിൽ ആനന്ദവും ദുഷ്ടരിൽ മൗനവും നിറയ്ക്കുന്നു. വിവേകമുള്ളവർ ഇവ ശ്രദ്ധിച്ച് ഗ്രഹിക്കുകയും ദൈവകാരുണ്യത്തെപ്പറ്റി ചിന്തിക്കുകയും ചെയ്യട്ടെ എന്ന വാക്യങ്ങളിലൂടെ ദൈവത്തിന്റെ നിരന്തരമായ രക്ഷാകരകർമ്മങ്ങൾ ഓർമ്മിക്കാൻ ഇസ്രായേൽ ജനത്തെയും ഇന്ന് നമ്മെയും ആഹ്വാനം ചെയ്തുകൊണ്ടാണ് സങ്കീർത്തനം അവസാനിക്കുന്നത്. സങ്കീർത്തനം ജീവിതത്തിൽ 107 സങ്കീർത്തന വിചിന്തനം ചുരുക്കുമ്പോൾ, ഇസ്രായേൽ ജനത്തെപ്പോലെ നാം ഏവരെയും സ്നേഹിച്ച് തിരഞ്ഞെടുത്ത് കുറവുകൾ പരിഹരിച്ച് രക്ഷിച്ച് പരിപാലിക്കുന്ന ദൈവത്തോടുള്ള നന്ദിക്കായി സങ്കീർത്തനം നമ്മെയും ക്ഷണിക്കുന്നത് തിരിച്ചറിയാം. ജീവിതത്തിന്റെ ഇന്നലകളിൽ എത്രയോ വീഴ്ചകളിൽ നിന്നാണ് അവൻ നമ്മെ കരകയറ്റിയതെന്ന്, തകർച്ചകളുടെ എത്രയോ ആഴങ്ങളിൽ നിന്നാണ് അവൻ നമ്മെ സംരക്ഷിച്ചു പിടിച്ചതെന്ന് അനുസ്മരിക്കാം. പാപത്തിന്റെയും വീഴ്ചകളുടെയും മരണത്തിന്റെയും താഴ്വരകളിലെ അന്ധകാരത്തിലായിരുന്ന നമുക്ക് അവൻ തന്റെ കരുണയുടെയും സ്നേഹത്തിന്റെയും വെളിച്ചം പകർന്നത് ഓർമ്മകളിൽ സൂക്ഷിക്കാം. അർഹിക്കാത്ത എത്രയോ ഇടങ്ങളിൽ എത്രയോ അനുഗ്രഹങ്ങളാണ് നാം അനുഭവിച്ചിട്ടുള്ളത്. ഊഷരതയുടെ മരുഭൂമികളിൽ അവൻ നമുക്കായി പെയ്യിച്ച നനവിന്റെ അനുഭവങ്ങളെ, വരണ്ട ഭൂമികളിൽ അവൻ നമുക്കായി ഒരുക്കിയ സമൃദ്ധമായ വിളവിനെ മറക്കാതിരിക്കാം. സങ്കീർത്തകനും ദൈവജനത്തിനുമൊപ്പം സകല ജനതകൾക്കും ലോകം മുഴുവനും മുന്നിൽ ദൈവം നമുക്കായി ചെയ്ത നന്മകളെ പ്രഘോഷിക്കുകയും അവനെ മഹത്വപ്പെടുത്തുകയും പ്രകീർത്തിക്കുകയും ഒരിക്കലും കുറയാത്ത അവന്റെ സ്നേഹത്തിന് നന്ദി പറയുകയും ചെയ്യാം. വത്തിക്കാൻ മലയാളം വാർത്താ വിഭാഗത്തിന്റെ വചനവീഥി എന്ന ബൈബിൾ പരമ്പരയിൽ 107 സങ്കീർത്തനത്തെക്കുറിച്ചുള്ള വിചിന്തനങ്ങളാണ് നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് മോൺസിഞ്ഞോർ ജോജി വടകര. ഫാദർ അനൂപ് മുണ്ടയ്ക്കൽ CSSR രചനയും സംഗീതവും നിർവഹിച്ച ഒരു ഗാനമാണ് അടുത്തത്. ആലാപനം നിത്യ മാമൻ.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ഇന്നത്തെ മലയാളം സംപ്രേക്ഷണത്തിൽ ആദ്യം വാർത്തകളും ശേഷം സെപ്റ്റംബർ മാസം 16-ാം തീയതി ബുധനാഴ്ച വത്തിക്കാൻ ചതുരത്തിൽ ലിയോ 14-ാം മെൻപാപ്പ അനുവദിച്ച പൊതുകൂടിക്കാഴ്ച വേളയിൽ നൽകിയ സന്ദേശത്തിന്റെ മലയാളത്തിലുള്ള പരിഭാഷയും കേൾക്കാം. വാർത്തകൾ. രക്തസാക്ഷികളുടെ വിശ്വാസ സാക്ഷ്യം ഒരു പ്രത്യയ ശാസ്ത്രമല്ല, മറിച്ച് ദൈനംദിന ജീവിതത്തിൽ ജീവിക്കുന്നതാണ്. പാപ്പ. 21-ാം നൂറ്റാണ്ടിൽ വിശ്വാസത്തിനും സാമൂഹിക ഉന്നമനത്തിനും മനുഷ്യന്റെ അന്തസ്സ് സംരക്ഷിക്കുന്നതിനുമായി ജീവൻ ബലികഴിച്ച നവരക്തസാക്ഷികളെ അനുസ്മരിക്കുന്നതിനായി വിശുദ്ധരുടെ നാമകരണങ്ങൾക്കായുള്ള ഡിക്കസ്റ്ററി സംഘടിപ്പിച്ച പഠന ശിബിരത്തിൽ പങ്കെടുത്തവർക്ക് പാപ്പ സെപ്റ്റംബർ മാസം 16-ാം തീയതി കൂടിക്കാഴ്ച അനുവദിക്കുകയും അവർക്ക് സന്ദേശം നൽകുകയും ചെയ്തു. സഭയിൽ ഔദ്യോഗികമായി പ്രഖ്യാപിക്കപ്പെടാത്ത നിരവധി രക്തസാക്ഷികളുണ്ടെന്നും അവരെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കുക എന്നതായിരുന്നു 2023-ൽ ഫ്രാൻസിസ് പാപ്പ സ്ഥാപിച്ച കമ്മീഷന്റെ ലക്ഷ്യമെന്നും പാപ്പ ആമുഖമായി പറഞ്ഞു. ഭൂമിശാസ്ത്രപരവും ചരിത്രപരവും രാഷ്ട്രീയവുമായ വ്യത്യസ്ത പശ്ചാത്തലങ്ങളിൽ സുവിശേഷത്തിനുവേണ്ടി ജീവൻ സമർപ്പിച്ച സഹോദരീ സഹോദരന്മാരാണ് ഈ രക്തസാക്ഷികളെന്ന് പാപ്പ കൂട്ടിച്ചേർത്തു. പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചുകൊണ്ട് ജെറുസലേമിലും യൂദയായിലും സമരിയയിലും ഭൂമിയുടെ അതിർത്തികൾ വരെയും എനിക്ക് സാക്ഷികളായിരിക്കുവാനുള്ള ഉത്തിതന്റെ ആഹ്വാനം ഇന്നും ഏറെ അർത്ഥവത്താണെന്നും അധികാരത്തിന്റെ സംസ്കാരവും അതിരുകളില്ലാത്ത ശക്തിയും സായുധ വ്യവസ്ഥകളുടെ അനന്തമായ വികാസവും ആധിപത്യം പുലർത്തുന്ന കാലഘട്ടത്തിലും വിശ്വാസത്തിന്റെ നവസാക്ഷികളുടെ വീരോചിതമായ ജീവിതം മാതൃകയാണെന്നും പാപ്പ പറഞ്ഞു. അധികാര ദുർവിനിയോഗത്തിന്റെ പേരിലോ ക്രിമിനൽ സംഘങ്ങളുടെ ക്രൂരതയിലോ ജീവൻ ഹോമിക്കേണ്ടി വന്നവർ ആണെന്നും, കാരണം ക്രിസ്ത്യാനികളെന്ന നിലയിൽ അവർ സുവിശേഷത്തിനുവേണ്ടി അനീതികൾക്കെതിരെ ശബ്ദമുയർത്തിയവരാണെന്നും പാപ്പ അടിവരയിട്ടു. ഇവിടെ വിശ്വാസത്തോടുള്ള വിദ്വേഷം വ്യക്തമായി ആരോപിക്കപ്പെടുന്നില്ല എങ്കിലും പാതകത്തിന് ഇരകളായവർ തങ്ങളുടെ സുവിശേഷ പ്രതിബദ്ധതയുടെ പൂർത്തീകരണത്തിൽ ക്രിസ്തുവിനോട് വിശ്വസ്തത പുലർത്തുകയും മരണം വരെ അപ്രകാരം തുടർന്നുവന്ന വസ്തുതയാണ് ഇവിടെയേറെ പ്രധാനപ്പെട്ടതെന്നും പാപ്പ കൂട്ടിച്ചേർത്തു. ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാകും, എങ്കിലും ധൈര്യമായിരിക്കുവിൻ, ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു എന്ന യേശുവിന്റെ വാക്കുകളാണ് ഇവരുടെ ജീവശക്തിയെന്നതും പാപ്പ അനുസ്മരിച്ചു. പുതിയ സാക്ഷികളുടെ സുവിശേഷവൽക്കരണ ശക്തി ഇന്നത്തെ ലോകത്ത് സുവിശേഷം പ്രഘോഷിക്കുന്നതിനുള്ള സഭയുടെ ഏറ്റവും വലിയ പ്രചോദനമാണെന്നും പാപ്പ വിശുദ്ധ പോൾ ആറാമൻ പാപ്പായുടെ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞു. ക്ലസ്റ്റർ ബോംബ് ഇരകൾക്ക് സമഗ്ര പിന്തുണ ഉറപ്പാക്കണം ആർച്ച് ബിഷപ്പ് ബലസ്ത്രേരോ. ലാവോസിൽ നടന്ന ക്ലസ്റ്റർ ബോംബ് നിരോധന കൺവെൻഷന്റെ 3-ാം അവലോകന സമ്മേളനത്തിൽ ഐക്യരാഷ്ട്രസഭയുടെ ജനീവയിലുള്ള കേന്ദ്രത്തിലേക്കുള്ള പരിശുദ്ധ സിംഹാസനത്തിന്റെ പ്രതിനിധി ആർച്ച് ബിഷപ്പ് എത്തോറെ ബലസ്ത്രേരോ സംസാരിച്ചു. യുദ്ധങ്ങൾ അവസാനിച്ചാലും ക്ലസ്റ്റർ ബോംബുകൾ മൂലമുണ്ടാകുന്ന നാശനഷ്ടങ്ങളും ജീവഹാനിയും നിരപരാധികളെ വേട്ടയാടുന്നത് തുടരുകയാണെന്നുള്ള ആശങ്ക അദ്ദേഹം എടുത്തു പറഞ്ഞു. സൈനികരോ സാധാരണക്കാരോ സ്ത്രീകളോ കുട്ടികളോ ആകട്ടെ, ഓരോ മനുഷ്യജീവനും ദൈവത്തിന്റെ വിലയേറിയ ദാനമാണെന്നും അതിനാൽ ഇരകളെ സഹായിക്കുവാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു. ഇരകൾക്ക് നൽകുന്ന സഹായം കേവലം സാമ്പത്തികമായി മാത്രം ഒതുങ്ങരുതെന്നും വത്തിക്കാൻ ഓർമ്മിപ്പിച്ചു. പലപ്പോഴും അവഗണിക്കപ്പെടുന്ന മാനസികാരോഗ്യം, സാമൂഹിക പിന്തുണ, ആത്മീയമായ പരിചരണം എന്നിവയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകണമെന്നും പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു. ഇരകളുടെ ശബ്ദത്തിന് പ്രാധാന്യം നൽകുന്നതുവഴി മാത്രമേ യുദ്ധത്തിന്റെ ഭീകരത പൂർണ്ണമായി മനസ്സിലാക്കുവാനും അക്രമങ്ങളെ സാധാരണവൽക്കരിക്കുന്നത് തടയുവാനും സാധിക്കൂവെന്ന് ലിയോ 14-ാം മെൻ പാപ്പായുടെ വാക്കുകൾ ഉദ്ധരിച്ച് അദ്ദേഹം പറഞ്ഞു. വികസ്വര രാജ്യങ്ങൾക്ക് അന്താരാഷ്ട്ര സമൂഹം കൂടുതൽ പിന്തുണ നൽകണം വത്തിക്കാൻ. ജനീവയിൽ നടന്ന ഐക്യരാഷ്ട്രസഭയുടെ വ്യാപാരത്തിനും വികസനത്തിനുമുള്ള സമിതിയുടെ 73-ാമത് സമ്മേളനത്തിൽ വികസനത്തിൽ പിന്നോക്കം നിൽക്കുന്ന രാജ്യങ്ങൾക്ക് അടിയന്തര പിന്തുണ ഉറപ്പാക്കണമെന്ന് വത്തിക്കാൻ പ്രതിനിധി സംഘം ആവശ്യപ്പെട്ടു. ദോഹ കർമ്മ പദ്ധതി നടപ്പിലാക്കുന്നതിൽ സമിതി നൽകുന്ന സംഭാവനകളെ വത്തിക്കാൻ സംഘം പ്രശംസിച്ചു. സാമ്പത്തിക വളർച്ചയുണ്ടാകുന്നുവെങ്കിലും അത് എല്ലാവർക്കും തുല്യമായി ലഭിക്കുന്നില്ലെന്നും ദാരിദ്ര്യമളക്കുന്ന പഴയ മാനദണ്ഡങ്ങൾ ഇന്നത്തെ യാഥാർത്ഥ്യങ്ങളുമായി പൊരുത്തപ്പെടുന്നില്ല എന്നുമുള്ള ലിയോ 14-ാം മെൻപാപ്പായുടെ വാക്കുകളും സംഘം ഉദ്ധരിച്ചു. സൈനിക ആവശ്യങ്ങൾക്കായി വൻതുക ചിലവഴിക്കുകയും എന്നാൽ ഔദ്യോഗിക വികസന സഹായങ്ങൾ ഗണ്യമായി കുറയുകയും ചെയ്യുന്ന നിലവിലെ ആഗോള സാഹചര്യം വലിയ ആശങ്കയുണ്ടാക്കുന്നുവെന്നും പ്രതിനിധി സംഘം പറഞ്ഞു. യുദ്ധങ്ങൾക്കും ആയുധങ്ങൾക്കും മുൻഗണന നൽകുന്നതിനു പകരം പട്ടിണി നേരിടുന്ന ജനങ്ങളെ സഹായിക്കുവാനും അവരുടെ വിശപ്പകറ്റുവാനും അന്താരാഷ്ട്ര സമൂഹം മുൻഗണന നൽകണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് പ്രസ്താവന ഉപസംഹരിച്ചത്. ഇതോടെ വാർത്തകൾ സമാപിച്ചു. ഇനി സെപ്റ്റംബർ മാസം 16 തീയതി ബുധനാഴ്ച ലിയോ 14 പാപ്പ വത്തിക്കാൻ ചത്തുരത്തിൽ പൊതുകൂടിക്കാഴ്ച വേളയിൽ നൽകിയ പ്രഭാഷണത്തിന്റെ മലയാളത്തിലുള്ള പരിഭാഷ കേൾക്കാം. രണ്ടാം വത്തിക്കാൻ കൗൺസിൽ പ്രമാണരേഖയായ ഗൗദിയം എത് സ്പെസ് ആസ്പദമാക്കിയാണ് പാപ്പ സംസാരിച്ചത്. 2026 ജനുവരിയിലെ ആദ്യ ബുധനാഴ്ച അറിയിച്ചിരുന്നതുപോലെ രണ്ടാം വത്തിക്കാൻ കൗൺസിലിനെയും അതിന്റെ പ്രധാന രേഖകളെയും കുറിച്ചുള്ള പഠന ഉദ്ബോധന പരമ്പരയാണ് ഈ വർഷത്തെ ബുധനാഴ്ചകളിൽ പരിശുദ്ധ പിതാവ് ലിയോ 14 പാപ്പ നടത്തിവരുന്നത്. പൊതുക്കൂടിക്കാഴ്ചയ്ക്ക് മുന്നോടിയായി പരിശുദ്ധ പിതാവ് വിശുദ്ധ പത്രോസിന്റെ ബസലിക്കയുടെ ചത്തുരത്തിലേക്ക് തുറന്ന വെളുത്ത വാഹനത്തിൽ എത്തിയപ്പോൾ ജനസഞ്ചയം ആനന്ദാരവം മുഴക്കി. ഏകദേശം 25,000 മുകളിൽ ആളുകളായിരുന്നു വത്തിക്കാൻ ചത്തുരത്തിൽ സന്നിഹിതരായിരുന്നത്. അവർക്കിടയിലൂടെ വാഹനത്തിൽ പാപ്പ ഏവർക്കും അഭിവാദ്യമർപ്പിച്ചുകൊണ്ടും ആശീർവാദം നൽകിക്കൊണ്ടും കടന്നുപോയി. ഇതിനിടയിൽ പാപ്പായുടെ അരികിലേക്ക് കൊണ്ടുവന്ന ഏതാനും കുട്ടികളെ പാപ്പ ആശീർവദിക്കുകയും ചെയ്തു. വിശ്വാസികളെ അഭിസംബോധന ചെയ്ത പാപ്പ പൊതുക്കൂടിക്കാഴ്ച വേദിയുടെ അരികിലേക്കെത്തിയപ്പോൾ വാഹനത്തിൽ നിന്നും ഇറങ്ങുകയും പ്രാദേശിക സമയം 10 ഇന്ത്യയിലെ സമയം ഉച്ചകഴിഞ്ഞ് 1:30 ത്രിത്വ സ്തുതിയോടുകൂടി പൊതുക്കൂടിക്കാഴ്ച പരിപാടി ആരംഭിച്ചു. പ്രഭാഷണത്തിന് മുന്നോടിയായി ഉൽപ്പത്തി പുസ്തകം 1 27 28 വചനങ്ങൾ പാരായണം ചെയ്യപ്പെട്ടു.
3: A reading from the book of Genesis. So God created man in his own image. In the image of God he created him. Male and female he created them. And God blessed them, and God said to them.
2: അങ്ങനെ ദൈവം തന്റെ ഛായയിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവത്തിന്റെ ഛായയിൽ അവിടുന്ന് അവനെ സൃഷ്ടിച്ചു. സ്ത്രീയും പുരുഷനുമായി അവരെ സൃഷ്ടിച്ചു. ദൈവം അവരെ ഇങ്ങനെ അനുഗ്രഹിച്ചു, സന്താനപുഷ്ടിയുള്ളവരായി പെരുകുവിൻ, ഭൂമിയിൽ നിറഞ്ഞ് അതിനെ കീഴടക്കുവിൻ, കടലിലെ മത്സ്യങ്ങളുടെയും ആകാശത്തിലെ പറവുകളുടെയും ഭൂമിയിൽ ചരിക്കുന്ന സകല ജീവികളുടെയും മേൽ നിങ്ങൾക്ക് ആധിപത്യമുണ്ടായിരിക്കട്ടെ. തുടർന്ന് വിവിധ ഭാഷകളിൽ ഇതേ വചനഭാഗം വായിച്ചു. തുടർന്ന് പാപ്പ തന്റെ പ്രബോധനം നൽകി.
4: Fratelli e sorelle, buongiorno e benvenuti. Dedicando il secondo capitolo alla comunità umana, la Costituzione Gaudium et Spes invita a considerare il moltiplicarsi delle relazioni tra gli uomini come uno degli aspetti più importanti del mondo di oggi. Questa realtà necessita però di trovare il suo compimento più profondamente nella comunità delle persone, per la quale è indispensabile un reciproco rispetto della loro piena dignità spirituale.
2: Sahodrenmare, sahodrimare, shubhadinam, suswagadam. ഗൗദിയം എത് സ്പെസ് എന്ന പ്രമാണരേഖയുടെ 2 മാനവ സമൂഹത്തിന് സമർപ്പിച്ചുകൊണ്ട് മനുഷ്യർ തമ്മിലുള്ള ബന്ധങ്ങളെ ത്വരിതപ്പെടുത്തുന്നത് ഇന്നത്തെ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വശങ്ങളിൽ ഒന്നായി പരിഗണിക്കുവാൻ നമ്മെ ക്ഷണിക്കുന്നു. എന്നിരുന്നാലും ഈ യാഥാർത്ഥ്യം മാനവ സമൂഹത്തിൽ കൂടുതൽ ആഴത്തിൽ അതിന്റെ പൂർത്തീകരണം കണ്ടെത്തേണ്ടതുണ്ട്. അതിന് അവരുടെ പൂർണ്ണമായ ആത്മീയ അന്തസ്സിനോടുള്ള പരസ്പര ബഹുമാനം അനിവാര്യമാണ്. നമ്മുടെ കാലത്ത് കൂടുതൽ അടിയന്തിരമായി ആവശ്യമുള്ള സ്ഥിരീകരണങ്ങളാണിവ. ഒരു വശത്ത് തടസ്സങ്ങളും ദൂരങ്ങളും മാറ്റിക്കൊണ്ട് സാങ്കേതിക വികസനം, മാധ്യമങ്ങളുടെയും സോഷ്യൽ മീഡിയയുടെയും വ്യാപനം, നിർമ്മിത ബുദ്ധിയോടെ വർദ്ധിച്ചുവരുന്ന ഉപയോഗം എന്നിവ പുതിയ സാധ്യതകൾ തുറക്കുന്നു. മറുവശത്ത് വ്യക്തിപരമായ ബന്ധങ്ങൾ ശിഥിലമാകുകയും മനുഷ്യ മനസാക്ഷിക്ക് മാത്രം അവകാശപ്പെട്ട തീരുമാനങ്ങൾ ആൽഗോരിതങ്ങൾക്ക് കൈമാറുവാനുള്ള സാധ്യതകൾ നിലനിർത്തി സാങ്കൽപ്പികമായ ലോകത്തിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്നു. സാമൂഹിക ബന്ധങ്ങൾക്ക് യഥാർത്ഥ സത്തയും വ്യക്തിപരമായ ആഴവും ഉണ്ടെന്ന് ഉറപ്പാക്കുക എന്നതാണ് ഇക്കാര്യത്തിൽ ക്രൈസ്തവ സമൂഹം നൽകുന്ന സംഭാവന. എല്ലാ മനുഷ്യരും ഒരേയൊരു കുടുംബം രൂപപ്പെടുത്തുകയും പരസ്പരം സഹോദരന്മാരായി പെരുമാറുകയും വേണം എന്ന് ആഗ്രഹിച്ച ദൈവത്തിന്റെ സൃഷ്ടിപരമായ പദ്ധതിയിൽ നിന്ന് മാനദണ്ഡങ്ങളും ശക്തിയും ഉൾക്കൊള്ളുവാൻ കൗൺസിൽ നമ്മെ ക്ഷണിക്കുന്നു. ഇക്കാരണത്താൽ ദൈവത്തോടും അയൽക്കാരനോടുമുള്ള സ്നേഹമാണ് ഒന്നാമത്തേതും ഏറ്റവും വലിയതുമായ കൽപ്പന. അത് ക്രിസ്തുവിൽ അതിന്റെ പൂർണ്ണമായ വെളിപ്പെടുത്തലും നിർവഹണവും നടത്തി. മനുഷ്യവ്യക്തിയുടെ പൂർണ്ണതയും സമൂഹത്തിന്റെ വികസനവും പരസ്പര ആശ്രിതമാണെന്ന് മനസ്സിലാക്കണം. അവയെ എതിർക്കുകയോ വേർതിരിക്കുകയോ ചെയ്യാൻ പരിശ്രമിക്കുന്നത് അവയെ അസാധുവാക്കുക എന്നതാണ് അർത്ഥമാക്കുന്നത്. ചരിത്രം അതിന്റെ നവീനതയിൽ പോലും ഈ സത്യം വ്യക്തമായി സ്ഥിരീകരിക്കുന്നു. അതിനാൽ രണ്ടാം വത്തിക്കാൻ കൗൺസിൽ പിതാക്കന്മാരോടൊപ്പം എല്ലാ സാമൂഹ്യ സ്ഥാപനങ്ങളുടെയും ആരംഭവും വിഷയവും ലക്ഷ്യവുമെല്ലാം മനുഷ്യവ്യക്തി തന്നെയാണെന്ന് ആവർത്തിക്കുന്നതിൽ നമുക്ക് മടുപ്പു തോന്നരുത്. ഈ വീക്ഷണകോണിൽ നിന്ന് ലോകത്തിലെ വ്യക്തികളുടെയും ജനവിഭാഗങ്ങളുടെയും വൈവിധ്യത്തെ ഒരു അപകടമോ ഭീഷണിയോ ആയി കണക്കാക്കരുത്. മറിച്ച് സമ്പുഷ്ടീകരണത്തിനും വളർച്ചയ്ക്കുമുള്ള ഒരു സാധ്യതയായി കണക്കാക്കണമെന്ന് ഗൗദിയം എത്ത് സ്പെസ് പ്രസ്താവിക്കുന്നു. ചിലപ്പോൾ അക്രമത്തിലേക്കു വരെ അധപതിക്കുന്ന വൈരുദ്ധ്യങ്ങൾ പാപത്തിന്റെ ശക്തിയുടെയും അത് എല്ലാ തലങ്ങളിലും മനുഷ്യരുടെ ചിന്താഗതികളെയും പ്രവൃത്തികളെയും എങ്ങനെ സ്വാധീനിക്കുന്നു എന്നതിന്റെയും ഫലമാണ്. അത് നാശത്തിനും മരണത്തിനും കാരണമാകുന്നു. മനുഷ്യ ശരീരത്തിലെ വിവിധ അവയവങ്ങൾ തമ്മിൽ നടത്തുന്നതുപോലെ പരസ്പരതയുടെയും പങ്കുവയ്ക്കലിന്റെയും കരുതലിന്റെയും യുക്തിയിലേക്ക് നാം കൂടുതൽ കൂടുതൽ തുറന്നുകൊടുക്കേണ്ടതുണ്ട്. ഈ ഭാഗത്ത് അജപാലന പ്രമാണരേഖ പൊതുനന്മ എന്നതിന്റെ സംക്ഷിപ്തമായ ഒരു നിർവചനവും നൽകുന്നു. അത് ഇപ്രകാരം ഓർമ്മിപ്പിക്കുന്നു: പൊതുനന്മയെന്നത് സാമൂഹിക ജീവിതത്തിലെ വിവിധ സാഹചര്യങ്ങളുടെ സമാഹാരമാണ്. അവ വ്യക്തികൾക്കും വിവിധ കൂട്ടായ്മകൾക്കും തങ്ങളുടെ പരിപൂർണത കൂടുതൽ പൂർണ്ണമായും കൂടുതൽ വേഗത്തിലും കൈവരിക്കുവാൻ അവസരം നൽകുന്നു. അതേസമയം ജനങ്ങൾ തമ്മിലുള്ള പരസ്പര ആശ്രിതത്വത്തെ അംഗീകരിച്ചുകൊണ്ട് ഓരോ സമൂഹവും ഇതര സമൂഹങ്ങളുടെ ആവശ്യങ്ങളെയും ന്യായമായ അഭിലാഷങ്ങളെയും മനുഷ്യകുടുംബത്തിന്റെ ആകമാനമായ നന്മയെപ്പോലും കണക്കിലെടുത്ത് പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു. ഈ സമീപനത്തിൽ നിന്നും ആരംഭിച്ച് കൗൺസിൽ പിതാക്കന്മാർ കൂടുതൽ അടിയന്തരതയുടെ ചില പ്രായോഗിക അനന്തരഫലങ്ങൾ സൂചിപ്പിക്കുന്നു. ഒന്നാമതായി, മനുഷ്യവ്യക്തിയോടുള്ള ബഹുമാനം. ഗൗദിമെത് സ്പെസ് പറയുന്നു: മനുഷ്യജീവിതത്തിന് തുരങ്കം വയ്ക്കുന്ന എന്തും നിന്ദ്യമായി പരിഗണിക്കപ്പെടണം. ഏതുതരത്തിലുള്ള കൊലപാതകവും വർഗവിച്ഛേദം, ഗർഭഛിദ്രം, ദയാവധം അല്ലെങ്കിൽ ആത്മഹത്യ എന്നിവയും ഇക്കൂട്ടത്തിൽപ്പെടുന്നു. മനുഷ്യവ്യക്തിത്വത്തിന്റെ പൂർണ്ണതയെ നിഹനിക്കുന്ന അംഗഭംഗം, ശരീരത്തിനും മനസ്സിനുമേൽ ചുമത്തുന്ന പീഡനം, മാനസിക നിയന്ത്രണങ്ങൾ തുടങ്ങിയവയും ഇതിൽപ്പെടുന്നുണ്ട്. മനുഷ്യ മാഹാത്മ്യത്തെ മുറിപ്പെടുത്തുന്ന തെറ്റുകൾ വേറെയുമുണ്ട്. മനുഷ്യോചിതമല്ലാത്ത ജീവിത സാഹചര്യങ്ങൾ, അന്യായമായ ഏകപക്ഷീയമായ തടവ്, നാടുകടത്തൽ, അടിമത്തം, വേശ്യാവൃത്തി, സ്ത്രീകളെയും കുട്ടികളെയും വിൽക്കൽ അല്ലെങ്കിൽ തൊഴിലാളികളെ സ്വതന്ത്രരും ഉത്തരവാദിത്വമുള്ളവരുമായി കണക്കാക്കാതെ ലാഭത്തിന്റെ വെറും ഉപകരണങ്ങളായി മാത്രം കണക്കാക്കുന്ന അപമാനകരമായ തൊഴിൽ സാഹചര്യങ്ങൾ, ഇങ്ങനെയുള്ള മറ്റു കാര്യങ്ങളും മനുഷ്യജീവിതത്തിന് തുരങ്കം വയ്ക്കുന്നവയിൽ പെടുന്നു. രണ്ടാമത്തെ പരിണിതഫലം, എതിരാളികളോടോ അല്ലെങ്കിൽ സ്വന്തം ചിന്താഗതികളിൽ നിന്ന് വ്യത്യസ്തമായി പ്രവർത്തിക്കുകയും ചെയ്യുന്നവരോടു പോലും ബഹുമാനവും സ്നേഹവും കാണിക്കുക എന്നതാണ്. മൂന്നാമതായി, സാമൂഹിക നീതി ആവശ്യപ്പെടുന്ന എല്ലാ മനുഷ്യരുടെയും അടിസ്ഥാന സമത്വം ആവശ്യമാണ്. പ്രമാണരേഖ ഇപ്രകാരം പറയുന്നു: ലിംഗഭേദം, വംശം, നിറം, സാമൂഹിക അവസ്ഥ, ഭാഷ അല്ലെങ്കിൽ മതം എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ള സാമൂഹികമോ സാംസ്കാരികമോ ആയ ഏതു മേഖലയിലായാലും വ്യക്തിയുടെ മൗലിക അവകാശങ്ങളെ സംബന്ധിച്ച എല്ലാത്തരം വിവേചനങ്ങളും മറികടക്കുകയും ഇല്ലാതാക്കുകയും വേണം. കാരണം ഇത് ദൈവത്തിന്റെ പദ്ധതിക്ക് വിരുദ്ധമാണ്. അവസാനമായി, കൗൺസിൽ പിതാക്കന്മാർ നമ്മെ വ്യക്തിത്വവാദപരമായ മാനസികാവസ്ഥയെ മറികടക്കുവാനും ഉത്തരവാദിത്വത്തിന്റെയും പങ്കാളിത്തത്തിൻ്റെയും മനോഭാവം സ്വീകരിക്കുവാനും ഉദ്ബോധിപ്പിക്കുന്നു. പ്രിയ സഹോദരി സഹോദരന്മാരെ, വ്യക്തികളുടെ സമൂഹം എന്ന മാനവികതയുടെ ദർശനം രണ്ടാം വത്തിക്കാൻ കൗൺസിൽ നമുക്ക് നൽകിയ വിലയേറിയ പൈതൃകമാണ്. മനുഷ്യാന്തസ്, സാമൂഹിക നീതി, പുതുനന്മ കെട്ടിപ്പടുക്കുന്നതിൽ സ്വതന്ത്രമായ പങ്കാളിത്തം എന്നിവയുടെ മാനദണ്ഡങ്ങളെ അടിസ്ഥാനമാക്കി ഇന്നത്തെ സാമൂഹിക രാഷ്ട്രീയ പദ്ധതികളെ ഉത്തരവാദിത്വത്തോടെ വിലയിരുത്തുന്നതിനും വ്യക്തിപരവും സാമൂഹികവുമായ വിവേചന ബുദ്ധി നടപ്പിലാക്കുന്നതിനും ഇത് നമ്മെ സഹായിക്കുന്നു. കാരണം കൂടുതൽ മനുഷ്യത്വപരമായ ഒരു ലോകം കെട്ടിപ്പടുക്കുന്നതിൽ ദൈവവുമായും നമ്മുടെ സഹോദരി സഹോദരന്മാരുമായും സഹകരിക്കുവാനുള്ള ഓരോ വ്യക്തിയുടെയും പ്രതിബദ്ധതയെ ആശ്രയിച്ചാണ് മനുഷ്യരാശിയുടെ ഭാവി ഉറപ്പിക്കപ്പെടുന്നത്. ഇറ്റാലിയൻ ഭാഷയിലുള്ള തന്റെ പൊതുവായ പ്രഭാഷണത്തിനു ശേഷം പാപ്പയുടെ സന്ദേശം വിവിധ ഭാഷകളിൽ അതിന്റെ സംക്ഷിപ്ത രൂപത്തിൽ പാരായണം ചെയ്യപ്പെടുകയും തുടർന്ന് ആ ഭാഷകൾ സംസാരിക്കുന്നവരെ പാപ്പ അഭിവാദ്യം ചെയ്യുകയും ചെയ്തു.
5: I extend a warm welcome to all the English speaking pilgrims and visitors taking part in today's audience, especially those from England, Scotland, Norway, Ghana, South Africa, Uganda, Australia, India, Israel, the Philippines, Vietnam, Canada, in the United States of America. Upon each of you and your families, I invoke the joy and peace of our Lord Jesus Christ. God bless you all.
2: തുടർന്ന് സ്വർഗസ്ഥനായ പിതാവേ എന്ന കർത്തൃപ്രാർത്ഥന ലത്തീൻ ഭാഷയിൽ ചൊല്ലുകയും ഏവർക്കും തന്റെ അപ്പസ്തോലിക ആശീർവാദം നൽകുകയും ചെയ്തു.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതിഞ്ഞു.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ഇന്നത്തെ മലയാളം സംപ്രേക്ഷണത്തിൽ ആദ്യം വാർത്തകളും ശേഷം സെപ്റ്റംബർ മാസം 16-ാം തീയതി ബുധനാഴ്ച വത്തിക്കാൻ ചതുരത്തിൽ ലിയോ 14-ാം മെൻപാപ്പ അനുവദിച്ച പൊതുകൂടിക്കാഴ്ച വേളയിൽ നൽകിയ സന്ദേശത്തിന്റെ മലയാളത്തിലുള്ള പരിഭാഷയും കേൾക്കാം. വാർത്തകൾ. രക്തസാക്ഷികളുടെ വിശ്വാസ സാക്ഷ്യം ഒരു പ്രത്യയ ശാസ്ത്രമല്ല, മറിച്ച് ദൈനംദിന ജീവിതത്തിൽ ജീവിക്കുന്നതാണ്. പാപ്പ. 21-ാം നൂറ്റാണ്ടിൽ വിശ്വാസത്തിനും സാമൂഹിക ഉന്നമനത്തിനും മനുഷ്യന്റെ അന്തസ്സ് സംരക്ഷിക്കുന്നതിനുമായി ജീവൻ ബലികഴിച്ച നവരക്തസാക്ഷികളെ അനുസ്മരിക്കുന്നതിനായി വിശുദ്ധരുടെ നാമകരണങ്ങൾക്കായുള്ള ഡിക്കസ്റ്ററി സംഘടിപ്പിച്ച പഠന ശിബിരത്തിൽ പങ്കെടുത്തവർക്ക് പാപ്പ സെപ്റ്റംബർ മാസം 16-ാം തീയതി കൂടിക്കാഴ്ച അനുവദിക്കുകയും അവർക്ക് സന്ദേശം നൽകുകയും ചെയ്തു. സഭയിൽ ഔദ്യോഗികമായി പ്രഖ്യാപിക്കപ്പെടാത്ത നിരവധി രക്തസാക്ഷികളുണ്ടെന്നും അവരെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കുക എന്നതായിരുന്നു 2023-ൽ ഫ്രാൻസിസ് പാപ്പ സ്ഥാപിച്ച കമ്മീഷന്റെ ലക്ഷ്യമെന്നും പാപ്പ ആമുഖമായി പറഞ്ഞു. ഭൂമിശാസ്ത്രപരവും ചരിത്രപരവും രാഷ്ട്രീയവുമായ വ്യത്യസ്ത പശ്ചാത്തലങ്ങളിൽ സുവിശേഷത്തിനുവേണ്ടി ജീവൻ സമർപ്പിച്ച സഹോദരീ സഹോദരന്മാരാണ് ഈ രക്തസാക്ഷികളെന്ന് പാപ്പ കൂട്ടിച്ചേർത്തു. പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചുകൊണ്ട് ജെറുസലേമിലും യൂദയായിലും സമരിയയിലും ഭൂമിയുടെ അതിർത്തികൾ വരെയും എനിക്ക് സാക്ഷികളായിരിക്കുവാനുള്ള ഉത്തിതന്റെ ആഹ്വാനം ഇന്നും ഏറെ അർത്ഥവത്താണെന്നും അധികാരത്തിന്റെ സംസ്കാരവും അതിരുകളില്ലാത്ത ശക്തിയും സായുധ വ്യവസ്ഥകളുടെ അനന്തമായ വികാസവും ആധിപത്യം പുലർത്തുന്ന കാലഘട്ടത്തിലും വിശ്വാസത്തിന്റെ നവസാക്ഷികളുടെ വീരോചിതമായ ജീവിതം മാതൃകയാണെന്നും പാപ്പ പറഞ്ഞു. അധികാര ദുർവിനിയോഗത്തിന്റെ പേരിലോ ക്രിമിനൽ സംഘങ്ങളുടെ ക്രൂരതയിലോ ജീവൻ ഹോമിക്കേണ്ടി വന്നവർ ആണെന്നും, കാരണം ക്രിസ്ത്യാനികളെന്ന നിലയിൽ അവർ സുവിശേഷത്തിനുവേണ്ടി അനീതികൾക്കെതിരെ ശബ്ദമുയർത്തിയവരാണെന്നും പാപ്പ അടിവരയിട്ടു. ഇവിടെ വിശ്വാസത്തോടുള്ള വിദ്വേഷം വ്യക്തമായി ആരോപിക്കപ്പെടുന്നില്ല എങ്കിലും പാതകത്തിന് ഇരകളായവർ തങ്ങളുടെ സുവിശേഷ പ്രതിബദ്ധതയുടെ പൂർത്തീകരണത്തിൽ ക്രിസ്തുവിനോട് വിശ്വസ്തത പുലർത്തുകയും മരണം വരെ അപ്രകാരം തുടർന്നുവന്ന വസ്തുതയാണ് ഇവിടെയേറെ പ്രധാനപ്പെട്ടതെന്നും പാപ്പ കൂട്ടിച്ചേർത്തു. ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാകും, എങ്കിലും ധൈര്യമായിരിക്കുവിൻ, ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു എന്ന യേശുവിന്റെ വാക്കുകളാണ് ഇവരുടെ ജീവശക്തിയെന്നതും പാപ്പ അനുസ്മരിച്ചു. പുതിയ സാക്ഷികളുടെ സുവിശേഷവൽക്കരണ ശക്തി ഇന്നത്തെ ലോകത്ത് സുവിശേഷം പ്രഘോഷിക്കുന്നതിനുള്ള സഭയുടെ ഏറ്റവും വലിയ പ്രചോദനമാണെന്നും പാപ്പ വിശുദ്ധ പോൾ ആറാമൻ പാപ്പായുടെ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞു. ക്ലസ്റ്റർ ബോംബ് ഇരകൾക്ക് സമഗ്ര പിന്തുണ ഉറപ്പാക്കണം ആർച്ച് ബിഷപ്പ് ബലസ്ത്രേരോ. ലാവോസിൽ നടന്ന ക്ലസ്റ്റർ ബോംബ് നിരോധന കൺവെൻഷന്റെ 3-ാം അവലോകന സമ്മേളനത്തിൽ ഐക്യരാഷ്ട്രസഭയുടെ ജനീവയിലുള്ള കേന്ദ്രത്തിലേക്കുള്ള പരിശുദ്ധ സിംഹാസനത്തിന്റെ പ്രതിനിധി ആർച്ച് ബിഷപ്പ് എത്തോറെ ബലസ്ത്രേരോ സംസാരിച്ചു. യുദ്ധങ്ങൾ അവസാനിച്ചാലും ക്ലസ്റ്റർ ബോംബുകൾ മൂലമുണ്ടാകുന്ന നാശനഷ്ടങ്ങളും ജീവഹാനിയും നിരപരാധികളെ വേട്ടയാടുന്നത് തുടരുകയാണെന്നുള്ള ആശങ്ക അദ്ദേഹം എടുത്തു പറഞ്ഞു. സൈനികരോ സാധാരണക്കാരോ സ്ത്രീകളോ കുട്ടികളോ ആകട്ടെ, ഓരോ മനുഷ്യജീവനും ദൈവത്തിന്റെ വിലയേറിയ ദാനമാണെന്നും അതിനാൽ ഇരകളെ സഹായിക്കുവാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു. ഇരകൾക്ക് നൽകുന്ന സഹായം

0: 73-ാമത് സമ്മേളനത്തിൽ വികസനത്തിൽ പിന്നോക്കം നിൽക്കുന്ന രാജ്യങ്ങൾക്ക് അടിയന്തര പിന്തുണ ഉറപ്പാക്കണമെന്ന് വത്തിക്കാൻ പ്രതിനിധി സംഘം ആവശ്യപ്പെട്ടു. ദോഹ കർമ്മ പദ്ധതി നടപ്പിലാക്കുന്നതിൽ സമിതി നൽകുന്ന സംഭാവനകളെ വത്തിക്കാൻ സംഘം പ്രശംസിച്ചു. സാമ്പത്തിക വളർച്ചയുണ്ടാകുന്നുവെങ്കിലും അത് എല്ലാവർക്കും തുല്യമായി ലഭിക്കുന്നില്ലെന്നും ദാരിദ്ര്യം അളക്കുന്ന പഴയ മാനദണ്ഡങ്ങൾ ഇന്നത്തെ യാഥാർത്ഥ്യങ്ങളുമായി പൊരുത്തപ്പെടുന്നില്ല എന്നുമുള്ള ലിയോ 14-ാമൻ പാപ്പായുടെ വാക്കുകളും സംഘം ഉദ്ധരിച്ചു. സൈനിക ആവശ്യങ്ങൾക്കായി വൻതുക ചിലവഴിക്കുകയും എന്നാൽ ഔദ്യോഗിക വികസന സഹായങ്ങൾ ഗണ്യമായി കുറയുകയും ചെയ്യുന്ന നിലവിലെ ആഗോള സാഹചര്യം വലിയ ആശങ്കയുണ്ടാക്കുന്നുവെന്നും പ്രതിനിധി സംഘം പറഞ്ഞു. യുദ്ധങ്ങൾക്കും ആയുധങ്ങൾക്കും മുൻഗണന നൽകുന്നതിന് പകരം പട്ടിണി നേരിടുന്ന ജനങ്ങളെ സഹായിക്കുവാനും അവരുടെ വിശപ്പകറ്റുവാനും അന്താരാഷ്ട്ര സമൂഹം മുൻഗണന നൽകണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് പ്രസ്താവന ഉപസംഹരിച്ചത്. ഇതോടെ വാർത്തകൾ സമാപിച്ചു. ഇനി സെപ്റ്റംബർ 16-ാം തീയതി ബുധനാഴ്ച ലിയോ 14-ാമൻ പാപ്പ വത്തിക്കാൻ ചത്തുരത്തിൽ പൊതുകൂടിക്കാഴ്ച വേളയിൽ നൽകിയ പ്രഭാഷണത്തിന്റെ മലയാളത്തിലുള്ള പരിഭാഷ കേൾക്കാം. രണ്ടാം വത്തിക്കാൻ കൗൺസിൽ പ്രമാണരേഖയായ ഗൗദിയം എത് സ്പെസ് ആസ്പദമാക്കിയാണ് പാപ്പ സംസാരിച്ചത്. 2026 ജനുവരിയിലെ ആദ്യ ബുധനാഴ്ച അറിയിച്ചിരുന്നതുപോലെ രണ്ടാം വത്തിക്കാൻ കൗൺസിലിനെയും അതിന്റെ പ്രധാന രേഖകളെയും കുറിച്ചുള്ള പഠന ഉദ്ബോധന പരമ്പരയാണ് ഈ വർഷത്തെ ബുധനാഴ്ചകളിൽ പരിശുദ്ധ പിതാവ് ലിയോ 14-ാമൻ പാപ്പ നടത്തിവരുന്നത്. പൊതുക്കൂടിക്കാഴ്ചയ്ക്ക് മുന്നോടിയായി പരിശുദ്ധ പിതാവ് വിശുദ്ധ പത്രോസിന്റെ ബസലിക്കയുടെ ചത്തുരത്തിലേക്ക് തുറന്ന വെളുത്ത വാഹനത്തിൽ എത്തിയപ്പോൾ ജനസഞ്ചയം ആനന്ദാരവം മുഴക്കി. ഏകദേശം 25,000-ത്തിനു മുകളിൽ ആളുകളായിരുന്നു വത്തിക്കാൻ ചത്തുരത്തിൽ സന്നിഹിതരായിരുന്നത്. അവർക്കിടയിലൂടെ വാഹനത്തിൽ പാപ്പ ഏവർക്കും അഭിവാദ്യമർപ്പിച്ചുകൊണ്ടും ആശീർവാദം നൽകിക്കൊണ്ടും കടന്നുപോയി. ഇതിനിടയിൽ പാപ്പായുടെ അരികിലേക്ക് കൊണ്ടുവന്ന ഏതാനും കുട്ടികളെ പാപ്പ ആശീർവദിക്കുകയും ചെയ്തു. വിശ്വാസികളെ അഭിസംബോധന ചെയ്ത പാപ്പ പൊതുക്കൂടിക്കാഴ്ച വേദിയുടെ അരികിലേക്കെത്തിയപ്പോൾ വാഹനത്തിൽ നിന്നും ഇറങ്ങുകയും പ്രാദേശിക സമയം 10 മണിയോടെ ഇന്ത്യയിലെ സമയം ഉച്ചകഴിഞ്ഞ് 1:30 ത്രിത്വ സ്തുതിയോടുകൂടി പൊതുക്കൂടിക്കാഴ്ച പരിപാടി ആരംഭിച്ചു. പ്രഭാഷണത്തിന് മുന്നോടിയായി ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 27-ും 28-ും വചനങ്ങൾ പാരായണം ചെയ്യപ്പെട്ടു.
1: A reading from the book of Genesis. So God created man in his own image. In the image of God he created him. Male and female he created them. And God blessed them, and God said to them,
0: അങ്ങനെ ദൈവം തന്റെ ഛായയിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവത്തിന്റെ ഛായയിൽ അവിടുന്ന് അവനെ സൃഷ്ടിച്ചു. സ്ത്രീയും പുരുഷനുമായി അവരെ സൃഷ്ടിച്ചു. ദൈവം അവരെ ഇങ്ങനെ അനുഗ്രഹിച്ചു, സന്താനപുഷ്ടിയുള്ളവരായി പെരുകുവിൻ, ഭൂമിയിൽ നിറഞ്ഞ് അതിനെ കീഴടക്കുവിൻ, കടലിലെ മത്സ്യങ്ങളുടെയും ആകാശത്തിലെ പറവുകളുടെയും ഭൂമിയിൽ ചരിക്കുന്ന സകല ജീവികളുടെയും മേൽ നിങ്ങൾക്ക് ആധിപത്യമുണ്ടായിരിക്കട്ടെ. തുടർന്ന് വിവിധ ഭാഷകളിൽ ഇതേ വചനഭാഗം വായിച്ചു. തുടർന്ന് പാപ്പ തന്റെ പ്രബോധനം നൽകി.
2: Fratelli e sorelle, buongiorno e benvenuti. Dedicando il secondo capitolo alla comunità umana, la Costituzione Gaudium et Spes invita a considerare il moltiplicarsi delle relazioni tra gli uomini come uno degli aspetti più importanti del mondo di oggi. Questa realtà necessita però di trovare il suo compimento più profondamente nella comunità delle persone, per la quale è indispensabile un reciproco rispetto della loro piena dignità spirituale.
0: Sahodrenmare, sahodrimare, shubhadinam, suswagadam. ഗൗദിയം എത് സ്പേസ് എന്ന പ്രമാണരേഖയുടെ 2-ാം അധ്യായം മാനവ സമൂഹത്തിന് സമർപ്പിച്ചുകൊണ്ട് മനുഷ്യർ തമ്മിലുള്ള ബന്ധങ്ങളെ ത്വരിതപ്പെടുത്തുന്നത് ഇന്നത്തെ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വശങ്ങളിൽ ഒന്നായി പരിഗണിക്കുവാൻ നമ്മെ ക്ഷണിക്കുന്നു. എന്നിരുന്നാലും ഈ

0: യാഥാർത്ഥ്യം മാനവ സമൂഹത്തിൽ കൂടുതൽ ആഴത്തിൽ അതിന്റെ പൂർത്തീകരണം കണ്ടെത്തേണ്ടതുണ്ട്. അതിന് അവരുടെ പൂർണമായ ആത്മീയ അന്തസ്സിനോടുള്ള പരസ്പര ബഹുമാനം അനിവാര്യമാണ്. നമ്മുടെ കാലത്ത് കൂടുതൽ അടിയന്തിരമായി ആവശ്യമുള്ള സ്ഥിരീകരണങ്ങളാണിവ. ഒരു വശത്ത് തടസ്സങ്ങളും ദൂരങ്ങളും മാറ്റിക്കൊണ്ട് സാങ്കേതിക വികസനം, മാധ്യമങ്ങളുടെയും സോഷ്യൽ മീഡിയയുടെയും വ്യാപനം, നിർമ്മിത ബുദ്ധിയോടെ വർദ്ധിച്ചുവരുന്ന ഉപയോഗം എന്നിവ പുതിയ സാധ്യതകൾ തുറക്കുന്നു. മറുവശത്ത് വ്യക്തിപരമായ ബന്ധങ്ങൾ ശിഥിലമാകുകയും മനുഷ്യ മനസാക്ഷിക്ക് മാത്രം അവകാശപ്പെട്ട തീരുമാനങ്ങൾ ആൽഗോരിതങ്ങൾക്ക് കൈമാറുവാനുള്ള സാധ്യതകൾ നിലനിർത്തി സാങ്കൽപ്പികമായ ലോകത്തിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്നു. സാമൂഹിക ബന്ധങ്ങൾക്ക് യഥാർത്ഥ സത്തയും വ്യക്തിപരമായ ആഴവും ഉണ്ടെന്ന് ഉറപ്പാക്കുക എന്നതാണ് ഇക്കാര്യത്തിൽ ക്രൈസ്തവ സമൂഹം നൽകുന്ന സംഭാവന. എല്ലാ മനുഷ്യരും ഒരേയൊരു കുടുംബം രൂപപ്പെടുത്തുകയും പരസ്പരം സഹോദരന്മാരായി പെരുമാറുകയും വേണം എന്ന് ആഗ്രഹിച്ച ദൈവത്തിന്റെ സൃഷ്ടിപരമായ പദ്ധതിയിൽ നിന്ന് മാനദണ്ഡങ്ങളും ശക്തിയും ഉൾക്കൊള്ളുവാൻ കൗൺസിൽ നമ്മെ ക്ഷണിക്കുന്നു. ഇക്കാരണത്താൽ ദൈവത്തോടും അയൽക്കാരനോടുമുള്ള സ്നേഹമാണ് ഒന്നാമത്തേതും ഏറ്റവും വലിയതുമായ കൽപ്പന. അത് ക്രിസ്തുവിൽ അതിന്റെ പൂർണമായ വെളിപ്പെടുത്തലും നിർവഹണവും നടത്തി. മനുഷ്യവ്യക്തിയുടെ പൂർണതയും സമൂഹത്തിന്റെ വികസനവും പരസ്പര ആശ്രിതമാണെന്ന് മനസ്സിലാക്കണം. അവയെ എതിർക്കുകയോ വേർതിരിക്കുകയോ ചെയ്യാൻ പരിശ്രമിക്കുന്നത് അവയെ അസാധുവാക്കുക എന്നതാണ് അർത്ഥമാക്കുന്നത്. ചരിത്രം അതിന്റെ നവീനതയിൽ പോലും ഈ സത്യം വ്യക്തമായി സ്ഥിരീകരിക്കുന്നു. അതിനാൽ രണ്ടാം വത്തിക്കാൻ കൗൺസിൽ പിതാക്കന്മാരോടൊപ്പം എല്ലാ സാമൂഹിക സ്ഥാപനങ്ങളുടെയും ആരംഭവും വിഷയവും ലക്ഷ്യവുമെല്ലാം മനുഷ്യവ്യക്തി തന്നെയാണെന്ന് ആവർത്തിക്കുന്നതിൽ നമുക്ക് മടുപ്പ് തോന്നരുത്. ഈ വീക്ഷണകോണിൽ നിന്ന് ലോകത്തിലെ വ്യക്തികളുടെയും ജനവിഭാഗങ്ങളുടെയും വൈവിധ്യത്തെ ഒരു അപകടമോ ഭീഷണിയോ ആയി കണക്കാക്കരുത്. മറിച്ച് സമ്പുഷ്ടീകരണത്തിനും വളർച്ചയ്ക്കുമുള്ള ഒരു സാധ്യതയായി കണക്കാക്കണമെന്ന് ഗൗതിയം എത്തുസ്പെസ് പ്രസ്താവിക്കുന്നു. ചിലപ്പോൾ അക്രമത്തിലേക്ക് വരെ അധപതിക്കുന്ന വൈരുദ്ധ്യങ്ങൾ പാപത്തിന്റെ ശക്തിയുടെയും അത് എല്ലാ തലങ്ങളിലും മനുഷ്യരുടെ ചിന്താഗതികളെയും പ്രവൃത്തികളെയും എങ്ങനെ സ്വാധീനിക്കുന്നു എന്നതിന്റെയും ഫലമാണ്. അത് നാശത്തിനും മരണത്തിനും കാരണമാകുന്നു. മനുഷ്യ ശരീരത്തിലെ വിവിധ അവയവങ്ങൾ തമ്മിൽ നടത്തുന്നതുപോലെ പരസ്പരതയുടെയും പങ്കുവയ്ക്കലിന്റെയും കരുതലിന്റെയും യുക്തിയിലേക്ക് നാം കൂടുതൽ കൂടുതൽ തുറന്നുകൊടുക്കേണ്ടതുണ്ട്. ഈ ഭാഗത്ത് അജപാലന പ്രമാണരേഖ പൊതുനന്മ എന്നതിന്റെ സംക്ഷിപ്തമായ ഒരു നിർവചനവും നൽകുന്നു. അത് ഇപ്രകാരം ഓർമ്മിപ്പിക്കുന്നു: പൊതുനന്മയെന്നത് സാമൂഹിക ജീവിതത്തിലെ വിവിധ സാഹചര്യങ്ങളുടെ സമാഹാരമാണ്. അവ വ്യക്തികൾക്കും വിവിധ കൂട്ടായ്മകൾക്കും തങ്ങളുടെ പരിപൂർണത കൂടുതൽ പൂർണമായും കൂടുതൽ വേഗത്തിലും കൈവരിക്കുവാൻ അവസരം നൽകുന്നു. അതേസമയം ജനങ്ങൾ തമ്മിലുള്ള പരസ്പര ആശ്രിതത്വത്തെ അംഗീകരിച്ചുകൊണ്ട് ഓരോ സമൂഹവും ഇതര സമൂഹങ്ങളുടെ ആവശ്യങ്ങളെയും ന്യായമായ അഭിലാഷങ്ങളെയും മനുഷ്യകുടുംബത്തിന്റെ ആകമാനമായ നന്മയെപ്പോലും കണക്കിലെടുത്ത് പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു. ഈ സമീപനത്തിൽ നിന്നും ആരംഭിച്ച് കൗൺസിൽ പിതാക്കന്മാർ കൂടുതൽ അടിയന്തരതയുടെ ചില പ്രായോഗിക അനന്തരഫലങ്ങൾ സൂചിപ്പിക്കുന്നു. ഒന്നാമതായി, മനുഷ്യവ്യക്തിയോടുള്ള ബഹുമാനം. ഗൗതിമെത് സ്പെസ് പറയുന്നു: മനുഷ്യജീവിതത്തിന് തുരങ്കം വയ്ക്കുന്ന എന്തും നിന്ദ്യമായി പരിഗണിക്കപ്പെടണം. ഏതു തരത്തിലുള്ള കൊലപാതകവും വർഗവിച്ഛേദം, ഗർഭഛിദ്രം, ദയാവധം അല്ലെങ്കിൽ ആത്മഹത്യ എന്നിവയും ഇക്കൂട്ടത്തിൽപ്പെടുന്നു. മനുഷ്യവ്യക്തിത്വത്തിന്റെ പൂർണതയെ നിഹനിക്കുന്ന അംഗഭംഗം, ശരീരത്തിനും മനസ്സിനുമേൽ ചുമത്തുന്ന പീഡനം, മാനസിക നിയന്ത്രണങ്ങൾ തുടങ്ങിയവയും ഇതിൽപ്പെടുന്നുണ്ട്. മനുഷ്യ മാഹാത്മ്യത്തെ മുറിപ്പെടുത്തുന്ന തെറ്റുകൾ വേറെയുമുണ്ട്. മനുഷ്യോചിതമല്ലാത്ത ജീവിത സാഹചര്യങ്ങൾ, അന്യായമായ ഏകപക്ഷീയമായ തടവ്, നാടുകടത്തൽ, അടിമത്തം, വേശ്യാവൃത്തി, സ്ത്രീകളെയും കുട്ടികളെയും വിൽക്കൽ അല്ലെങ്കിൽ തൊഴിലാളികളെ സ്വതന്ത്രരും ഉത്തരവാദിത്തമുള്ളവരുമായി കണക്കാക്കാതെ ലാഭത്തിന്റെ വെറും ഉപകരണങ്ങളായി മാത്രം കണക്കാക്കുന്ന അപമാനകരമായ തൊഴിൽ സാഹചര്യങ്ങൾ, ഇങ്ങനെയുള്ള മറ്റു കാര്യങ്ങളും മനുഷ്യജീവിതത്തിന് തുരങ്കം വയ്ക്കുന്നവയിൽ പെടുന്നു. രണ്ടാമത്തെ പരിണിതഫലം, എതിരാളികളോടോ അല്ലെങ്കിൽ സ്വന്തം ചിന്താഗതികളിൽ നിന്ന് വ്യത്യസ്തമായി പ്രവർത്തിക്കുകയും ചെയ്യുന്നവരോട് പോലും ബഹുമാനവും സ്നേഹവും കാണിക്കുക എന്നതാണ്. മൂന്നാമതായി, സാമൂഹിക നീതി ആവശ്യപ്പെടുന്ന എല്ലാ മനുഷ്യരുടെയും അടിസ്ഥാന സമത്വം ആവശ്യമാണ്. പ്രമാണരേഖ ഇപ്രകാരം പറയുന്നു: ലിംഗഭേദം, വംശം, നിറം, സാമൂഹിക അവസ്ഥ, ഭാഷ അല്ലെങ്കിൽ മതം എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ള സാമൂഹികമോ സാംസ്കാരികമോ ആയ ഏതു മേഖലയിലായാലും വ്യക്തിയുടെ മൗലിക അവകാശങ്ങളെ സംബന്ധിച്ച എല്ലാത്തരം വിവേചനങ്ങളും മറികടക്കുകയും ഇല്ലാതാക്കുകയും വേണം. കാരണം ഇത് ദൈവത്തിന്റെ പദ്ധതിക്ക് വിരുദ്ധമാണ്. അവസാനമായി, കൗൺസിൽ പിതാക്കന്മാർ നമ്മെ വ്യക്തിത്വവാദപരമായ മാനസികാവസ്ഥയെ മറികടക്കുവാനും ഉത്തരവാദിത്വത്തിന്റെയും പങ്കാളിത്തത്തിന്റെയും മനോഭാവം സ്വീകരിക്കുവാനും ഉദ്ബോധിപ്പിക്കുന്നു. പ്രിയ സഹോദരീ സഹോദരന്മാരെ, വ്യക്തികളുടെ സമൂഹം എന്ന മാനവികതയുടെ ദർശനം രണ്ടാം വത്തിക്കാൻ കൗൺസിൽ നമുക്ക് നൽകിയ വിലയേറിയ പൈതൃകമാണ്. മനുഷ്യാന്തസ്, സാമൂഹിക നീതി, പൊതുനന്മ കെട്ടിപ്പടുക്കുന്നതിൽ സ്വതന്ത്രമായ പങ്കാളിത്തം എന്നിവയുടെ മാനദണ്ഡങ്ങളെ അടിസ്ഥാനമാക്കി ഇന്നത്തെ സാമൂഹിക രാഷ്ട്രീയ പദ്ധതികളെ ഉത്തരവാദിത്വത്തോടെ വിലയിരുത്തുന്നതിനും വ്യക്തിപരവും സാമൂഹികവുമായ വിവേചന ബുദ്ധി നടപ്പിലാക്കുന്നതിനും ഇത് നമ്മെ സഹായിക്കുന്നു. കാരണം കൂടുതൽ മനുഷ്യത്വപരമായ ഒരു ലോകം കെട്ടിപ്പടുക്കുന്നതിൽ ദൈവവുമായും നമ്മുടെ സഹോദരി സഹോദരന്മാരുമായും സഹകരിക്കുവാനുള്ള ഓരോ വ്യക്തിയുടെയും പ്രതിബദ്ധതയെ ആശ്രയിച്ചാണ് മനുഷ്യരാശിയുടെ ഭാവി ഉറപ്പിക്കപ്പെടുന്നത്. ഇറ്റാലിയൻ ഭാഷയിലുള്ള തന്റെ പൊതുവായ പ്രഭാഷണത്തിനു ശേഷം പാപ്പയുടെ സന്ദേശം വിവിധ ഭാഷകളിൽ അതിന്റെ സംക്ഷിപ്ത രൂപത്തിൽ പാരായണം ചെയ്യപ്പെടുകയും തുടർന്ന് ആ ഭാഷകൾ സംസാരിക്കുന്നവരെ പാപ്പ അഭിവാദ്യം ചെയ്യുകയും ചെയ്തു.
1: I extend a warm welcome to all the English-speaking pilgrims and visitors taking part in today's audience, especially those from England, Scotland, Norway, Ghana, South Africa, Uganda, Australia, India, Israel, the Philippines, Vietnam, Canada, and the United States of America. Upon each of you and your families, I invoke the joy and peace of our Lord Jesus Christ. God bless you all.
0: തുടർന്ന് സ്വർഗസ്ഥനായ പിതാവേ എന്ന കർത്തൃപ്രാർത്ഥന ലത്തീൻ ഭാഷയിൽ ചൊല്ലുകയും ഏവർക്കും തന്റെ അപ്പസ്തോലിക ആശീർവാദം നൽകുകയും ചെയ്തു.
2: ആർ